0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 19 2026 ജൂൺ 2 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭ

0: ശുഭചിന്തകൾ. നമ്മളിൽ പലരും പലരെയും വിലയിരുത്തുന്നത് ഉള്ളു കാണാതെ തന്നെ ഉള്ളടക്കം പഠിച്ചു എന്ന് സ്വയം വിശ്വസിച്ചാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും നാം വലിയ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നാം എല്ലാം അതിലെന്താണ് കാണേണ്ടതെന്ന് വിസ്മരിച്ച് എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ആര് ചെയ്തു എന്നത് നോക്കാതെ എന്തു ചെയ്തു എന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുകയും നന്മകൾ ചെയ്യുന്നവരെയും തുടർന്ന് അതിനുള്ള ആർജവം ഉള്ളവരെയും തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 2. ഇന്ത്യയിലെ ആദ്യത്തെ സ്പഞ്ച് അയൺ പദ്ധതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തതും മാർക്കോണി റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചതും ഇന്ത്യൻ സംസ്ഥാനമായ തെലുങ്കാന രൂപവൽക്കരിച്ചതുമൊക്കെ ഒരു ജൂൺ 2. ജൂൺ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 2. ബംഗാളിലെ ഇംഗ്ലീഷ് ശക്തി കേന്ദ്രമായ ഫോർട്ട് വില്യം സിറാജ് ഉദ്ദൌളയ്ക്ക് കീഴടങ്ങിയത് 1756 ജൂൺ 2. ഇന്ത്യയിലെ ആദ്യത്തെ സ്പഞ്ച് അയൺ പദ്ധതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തത് 1975 ജൂൺ 2. മാർക്കോണി റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചത് 1896 ജൂൺ 2. ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാന രൂപവൽക്കരിച്ചത് 2014 ജൂൺ 2. ഇന്ത്യയിലെ 29-ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. അമേരിക്കയിൽ ആദ്യമായി മദ്യനിരോധന നിയമം പ്രധാന പ്രവിശ്യയിൽ നടപ്പാക്കിയത് 1851 ജൂൺ 2.

0: നഗരപ്രദേശങ്ങളെ ചേരികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും പാവപ്പെട്ടവരെ അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുമായി 2011 ജൂൺ 2 രാജീവ് ഗാന്ധി ആവാസ് യോജനയുടെ ആദ്യഘട്ടത്തിന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകിയത്. പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവുമായ രാജ് കപൂറിന്റെ ചരമദിനമാണ് ഇന്ന്. 1988 ജൂൺ 2 അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13th ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ

0: നിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയംപര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി എം ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിനോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് PP ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ V മധുസൂദനൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. July 30, 31, August 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഹായ്, ഞാൻ ആർജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി.

0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ തല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യുമിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യുമിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ്. ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ബി ജെ പി മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
4: ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16 നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളും

0: ിലും മഞ്ഞ് ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും യുഎസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. യുഎസുമായുള്ള കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്തിൽ ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി 3 പൂൾ എ മത്സരത്തിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുടർച്ചൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, ബുമനിയ, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സിഎംആർഎല്ലിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. 31 ഒക്ടോബർ വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി.

0: Oncology Center. Contact 0474-279-8363.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാം? മിക്കവാറും മാനേജ്മെൻറ് സെഷനുകളിലെ ഒരു സ്ഥിരം ചോദ്യമാണിത്. രണ്ട് ടയറുകളുള്ള സൈക്കിൾ ബാലൻസ് ചെയ്ത് എങ്ങനെ ചവിട്ടി മുന്നോട്ട് പോകുമോ, അതേപോലെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിലുള്ള ബാലൻസ് കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോകുക എന്നതാണ് ഈ ക്ലീഷേ ചോദ്യത്തിനുള്ള ഉത്തരം. കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അങ്ങനെ വ്യക്തിജീവിതം, കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, പൊതുജീവിതം, സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ പല ജീവിതമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, ഏത് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവിത വിജയത്തെ വിലയിരുത്താനാകൂ. അതിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ മാനദണ്ഡം ഏത് കാര്യത്തിലുമുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രതിബദ്ധത എന്ന സുപ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തെ പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് താറുമാറാകാതെ സംരക്ഷിക്കുന്നത്. ഒരു നദിയുടെ കരകൾ ഉറപ്പില്ലാത്തതാണെങ്കിൽ ജലം പരന്നൊഴുകി വെള്ളക്കെട്ടുകളായും മലിനജലമായും രൂപാന്തരപ്പെട്ട് ആർക്കും പ്രയോജനമില്ലാതെ പാഴായിപ്പോകും. എന്നാൽ നദിയുടെ കരകൾ ഉറപ്പുള്ളതാണെങ്കിൽ സ്വാഭാവികമായ ഒഴുക്ക് നിലനിൽക്കുകയും ഒട്ടും പാഴായിപ്പോകാതെ മറ്റുള്ളവർക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റെന്തെല്ലാം സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താനാകുമെന്ന് മാത്രമല്ല, ആത്യന്തിക ലക്ഷ്യമായ സമുദ്രത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. ജീവിതമാകുന്ന നദിയുടെ ഉറപ്പുള്ള കരകളാണ് പ്രതിബദ്ധത. പ്രതിബദ്ധതയുള്ളവർ ജീവിത ലക്ഷ്യം നേടുന്നു, ജീവിത വിജയം കൈവരിക്കുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കാം. അല്പം കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരു ജോലി, അതും വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛനെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഏതോ പൊതു ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടി. കുശല പ്രശ്നങ്ങൾക്കിടയിൽ മകൻ എവിടെയുണ്ടെന്നും അദ്ദേഹത്തിന്റെ അന്വേഷണം എന്നെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല നർമ്മബോധത്തിന് ഉടമയായിരുന്ന അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാണ് ആദ്യം എവിടെ വെച്ചെങ്കിലും കാണുന്നതെങ്കിൽ ഞാൻ അന്വേഷിച്ചെന്നുകൂടി പറയണം. ഞാനങ്ങനെ അച്ഛനെയും അമ്മയും കാണാതിരിക്കുന്ന ആളൊന്നുമായിരുന്നില്ല. പക്ഷേ മാതാപിതാക്കൾ മക്കളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജോലി തിരക്കും മറ്റും അവരുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഈ വികാരമാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ നർമ്മരൂപേണയെങ്കിലും പറയിപ്പിച്ചതെന്നും അല്ലാതെ എന്നോടുള്ള അതൃപ്തി അല്ലെന്നും അറിഞ്ഞിട്ടും അതെന്നെ വ്യാകുലപ്പെടുത്തി. കൂടുതൽ സമയം മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാൻ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും ഈ സംഭവം വഴിതെളിച്ചു. ഇതാണ് ജീവിതത്തിൽ ബാലൻസ് നിലനിർത്തുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ മാത്രമല്ല, ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളും എല്ലാം നമ്മുടെ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണം. പൊതുവെ നമുക്ക് രണ്ട് റോളുകളാണുള്ളത്. വീട്ടിൽ അച്ഛൻ, ഭർത്താവ്, മകൻ, സഹോദരൻ എന്നിങ്ങനെയും ജോലി സ്ഥലത്ത് നമ്മുടെ ഉദ്യോഗ പേരനുസരിച്ച് MD മുതൽ CEO, GM, വിവിധ തരത്തിലുള്ള മാനേജർ, അക്കൗണ്ടന്റ്, സൂപ്പർവൈസർ, ക്ലാർക്ക്, വർക്കർ, അറ്റൻഡർ തുടങ്ങിയ പല റോളുകളും നമുക്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിന് രണ്ടിനും പുറമെയാണ് പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമുള്ള നമ്മുടെ ഇടപെടലുകൾ. വ്യത്യസ്തമായ റോളുകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന അഭിനേതാവിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നതിന് നിമിത്തമാകാൻ കഴിയണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയോടെങ്കിലും നീതി പുലർത്താൻ കഴിയേണ്ടതുണ്ട്. രണ്ട് വ്യത്യസ്ത റോളുകളോടും നീതി പുലർത്തിയേ മതിയാകൂ. ഭാര്യമാർ പരാതി പറയുന്നതിനെ കുറിച്ചാണ് പലർക്കും പരിഭവം. അവരുടെ പരാതി ന്യായമാണ്, അതുകൊണ്ട് തന്നെ പരിഹാരവും അർഹിക്കുന്നു. പല ഭാര്യമാർക്കും അവരുടെ പരാതിയും പരിഭവവും പരിദേവനവും പരിഹരിച്ചു കൊടുക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ അതൊന്ന് കേൾക്കാൻ കൂടി ഭർത്താവ് തയ്യാറായില്ലെങ്കിലോ? അവരോട്, അവർ പറയുന്ന കാര്യങ്ങളോട് ഒരനുഭാവം, ഒരു സഹിഷ്ണുത, ഞാനുണ്ട് കൂടെ എന്നൊരാശ്വാസ വാക്ക് അതുപോലുമില്ലാതെ ഓഫീസിലെ ജോലിയുടെ പേര് പറഞ്ഞ് അവരോട് കയർക്കുമ്പോഴാണ് പല ക്രമസമാധാന പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നത്. കിഞ്ചന വർത്തമാനത്തിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മാലയം എന്ന വാക്കിൽ തുടങ്ങുന്ന മൂന്ന് ഗാനങ്ങൾ.

എന്നാണ്. മാലയം എന്ന വാക്കിന്റെ അർത്ഥം ചന്ദനം എന്നാണ് എന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1995 പുറത്തിറങ്ങിയ തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിലെ മാലയം മാറോടലിഞ്ഞു എന്ന ഗാനമാണ് നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ശരത്, ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. തച്ചോളി വർഗീസ് ചേകവരുടെ സംവിധാനം നിർവഹിച്ചത്

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓഫീസ് ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി വീട്ടിലെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ ഒരു കാര്യങ്ങളും മാറ്റിവെക്കരുത്. ഓഫീസും വീടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. അധികമൊന്നും വേണ്ട, അതേ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ അധികാരമുള്ള കസേരയിൽ നിന്നും അധികാരം കുറഞ്ഞ കസേരയിലേക്കൊന്ന് മാറിയിരുന്നാൽ മതി. ആ സ്ഥാപനത്തിൽ നിന്ന് മാറണമെന്ന് പോലുമില്ല. ഓഫീസിലെ സഹപ്രവർത്തകരുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അനുയായി അനുചര സ്തുതിപാഠക സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരും. പലരും നമ്മെ ഒഴിവാക്കി തുടങ്ങും. നമ്മുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതിൽ പോലും പലരും വിമുഖത കാണിക്കും. ഫോൺ എടുത്താൽ തന്നെ ഒരു താല്പര്യമില്ലായ്മയും മുക്കലും മൂളലും മാത്രമാകും അങ്ങേ തലയ്ക്കൽ നിന്ന് കേൾക്കുക. ഈ പ്രതികരണം കണ്ടാൽ പിന്നെ വിളിക്കാനേ തോന്നുകയില്ല.

എന്നാൽ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളും അങ്ങനെയല്ല. ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവരായിരിക്കും ആത്മധൈര്യം പകർന്നു തരുന്നതും ധാർമ്മിക പിന്തുണ നൽകുന്നതും. കുറ്റപ്പെടുത്താനുള്ള സുവർണ അവസരമായി അവർ നമ്മുടെ വീഴ്ചയെ ഉപയോഗപ്പെടുത്തില്ല. നമ്മെപ്പറ്റി കേൾക്കാൻ സാധ്യതയുള്ള അപവാദ കഥകളൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ജോലിയുടെ തിരക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത്. മറിച്ച് ഇത്തരം തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്നും കരുതുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നുമുള്ള തോന്നൽ ഉളവാകുമ്പോൾ അവരുടെ മനസ്സിലും സ്നേഹവും സന്തോഷവും സമാധാനവും നിറയും. അവരത് പ്രകടിപ്പിക്കാനും മടിക്കില്ല. ഇത് ഓഫീസിലെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള ധാർമ്മിക പിന്തുണയായും ഊർജമായും പരിണമിക്കും. വീട്ടുകാരോടൊപ്പം നിർബന്ധമായും ചെലവഴിക്കാൻ സമയം മാറ്റിവെക്കേണ്ട ചില തീയതികളും ചടങ്ങുകളുമുണ്ട്. ഉദാഹരണം, ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയവ. ഓഫീസിലെ തിരക്കും ജോലിയും മീറ്റിംഗുകളും കാരണം ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പലരും വലിയ പൊങ്ങച്ചം പോലെയും മേനി നടിച്ചും പറയാറുണ്ട്. അവരോട് സഹതാപമല്ല, പുച്ഛമാണ് തോന്നുക. മക്കളുടെ അഡ്മിഷൻ, അവർ പങ്കെടുക്കുന്ന സ്കൂളിലെ പ്രധാന പരിപാടികൾ, രക്ഷകർത്താക്കളുടെ ഓപ്പൺ ഹൗസ്, മാതാപിതാക്കളുടെ ചെക്കപ്പ്, അവരുടെ മരുന്ന് സമയത്ത് വാങ്ങുന്ന കാര്യം, ഇതെല്ലാം മീറ്റിംഗുകളുടെയും മറ്റും തിരക്കിൽ മറന്നുപോയെന്ന് വീമ്പിളക്കി അവരുടെ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ശുഷ്കാന്തിക്ക് കയ്യടി നേടാൻ ശ്രമിക്കുന്നവരെയും അത് കേട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നവരെ ഭാര്യയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടർ ഒരു കാര്യം മറന്നുപോകുന്നു. ആത്യന്തികമായി ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇവർ വിജയിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വ്യക്തി ജീവിതത്തിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അനുഭവിക്കുന്നവർക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. വീട്ടിൽ ചില അസുഖകരമായ സംസാരങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടായാൽ ഓഫീസിലെത്തുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ചില ഉദ്യോഗസ്ഥർ വഴക്ക് പറയുമ്പോഴും തട്ടിക്കയറുമ്പോഴും അല്ലെങ്കിൽ ജോലിയിൽ തെറ്റുകൾ വരുത്തുമ്പോഴും അടക്കം പറയും, ഓ, ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ദേഷ്യവും പിരിമുറുക്കവും വീട്ടിലുള്ളവരോടായിരിക്കും പലരും തീർക്കുക. അതേസമയം അവർ കൂടുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ ഓഫീസ് ജോലിയുടെ കാര്യം പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും ചെയ്യും. പലർക്കും ഇത് രണ്ടും ഒരുമിച്ച് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമുക്ക് ഇന്നത്തെ അടുത്ത ഗാനം കേൾക്കാം. മാലേയമണിയും മാറിൽ രാവിൽ എന്ന അതിപ്രശസ്തമായ ലളിതഗാനമാണ്. യേശുദാസ് ആലപിച്ചിരിക്കുന്ന ഈ ലളിതഗാനം 1970 പുറത്തിറങ്ങിയ എന്തു മധുരം എന്ന ആൽബത്തിലാണ് ഉള്ളത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ബാബുരാജ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് രണ്ട് ചക്രങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനും മറിഞ്ഞു വീഴാതെ മുന്നോട്ട് സുഗമമായി പോകാനും സാധിക്കുന്നു. ഇതേപോലെ ജീവിതവും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വൈഭവം അഥവാ നൈപുണ്യം ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഉടൻ വരുന്ന മറുപടി അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും, സുഹൃത്തെ എനിക്കിതെല്ലാം അറിയാം, പക്ഷെ സമയം കിട്ടണ്ടേ, സമയം തികയുന്നില്ല. ഇതാണ് പൊതുവേ ലഭിക്കുന്ന മറുപടി. എന്നാൽ ഇതൊരു ന്യായീകരണമേ അല്ല എന്നതാണ് സത്യം. എല്ലാവർക്കും 24 മണിക്കൂർ സമയം മാത്രമാണ് കിട്ടുന്നത്. അത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. കിട്ടുന്ന സമയത്തെ ദുരുപയോഗപ്പെടുത്താതെ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ഏക പരിഹാരം. അതിനായി ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും സമയം ക്രമപ്പെടുത്തണം. ഏത് കാര്യത്തിനാണ് അനാവശ്യമായി സമയം ചെലവാക്കുന്നതെന്ന് സ്വയം വിലയിരുത്തണം. ഏതൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കിയാലാണ് സമയം മിച്ചം പിടിക്കാൻ സാധിക്കുക എന്നത് സ്വയം കണ്ടെത്തണം. കുടുംബത്തിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെക്കണം. ചെയ്യാനുള്ള കാര്യങ്ങളുടെ മുൻഗണനാ ക്രമം നിശ്ചയിക്കണം. മുൻഗണന അനുസരിച്ച് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തും സാവകാശമുള്ള കാര്യങ്ങൾ അധികം താമസിക്കാതെ ചെയ്തും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ചും ഒക്കെ സമയം കണ്ടെത്താനാകും. ഔദ്യോഗിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വീട്ടുകാര്യങ്ങൾ അതിനുശേഷം മതിയെന്നുമല്ല ഈ മുൻഗണനാ തത്വത്തിന്റെ അർത്ഥം. ഔദ്യോഗിക കാര്യങ്ങളിൽ തന്നെ മുൻഗണന ആവശ്യമുള്ളതും അല്ലാത്തതും കാണും. വീട്ടുകാര്യങ്ങളിലും ഏറ്റവും അത്യാവശ്യമുള്ളതും ഒഴിവാക്കാനാകാത്തതും അത്ര അത്യാവശ്യമില്ലാത്തതുമായ ദൈനംദിന കാര്യങ്ങളും കാണും. ഒഴിവാക്കാവുന്നതും മാറ്റിവെക്കാവുന്നതുമായ വീട്ടുകാര്യങ്ങൾക്കുള്ള സമയത്തിൽ നിന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ള സമയം കണ്ടെത്താം. ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ രണ്ട് രംഗത്തോടും നീതി പുലർത്താനാകും. അടുത്ത ദിവസം ഏറ്റവും അത്യാവശ്യമുള്ള ഔദ്യോഗിക കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എന്തൊക്കെയാണെന്ന് തലേന്ന് തന്നെ ആലോചിച്ച് മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കാം. വീട്ടു സാധനങ്ങൾ പൂർണ്ണമായി തീർന്നിട്ടില്ലെങ്കിൽ ഷോപ്പിംഗ് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്നാൽ ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങി അന്ന് തന്നെ ആഘോഷിക്കേണ്ടത് മാറ്റിവെക്കാൻ പാടില്ല. മേലധികാരിയുടെ അവലോകന യോഗം, അതത് ദിവസം നൽകേണ്ട റിപ്പോർട്ടുകൾ, അന്ന് തന്നെ നോക്കി തീരുമാനമെടുക്കേണ്ട ഫയലുകൾ, മുൻകൂട്ടി ദിവസം നിശ്ചയിച്ചിട്ടുള്ള സന്ദർശനങ്ങൾ, യോഗങ്ങൾ, ഇവയൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. പക്ഷേ അത്യാവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒന്നോ രണ്ടോ ദിവസം മാറ്റിവെച്ചു എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായ വൈഭവവും നൈപുണ്യവും മെയ്വഴക്കവും ശീലിക്കണം. ഇതേതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ലഭിക്കില്ല. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും ജോലിയുടെ സ്വഭാവവും

വ്യത്യസ്തമായതിനാൽ ആരിൽ നിന്നും അതേപടി പകർത്തിയാലും ശരിയാക്കണമെന്നില്ല. നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം തന്നെ അത്തരമൊരു ശൈലി രൂപപ്പെടുത്തണം. ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. ജോലിസ്ഥലത്തെ സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷത്തിന്റെ ഇരകളാകുന്നത് വീട്ടിലുള്ള പ്രിയപ്പെട്ടവരാണ്. അവർക്ക് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനർഘ നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി നീക്കിവെക്കുന്ന സമയം കൊണ്ട് ഓഫീസിൽ നാം കരുതുന്നത് പോലെയുള്ള വൻ ഭൂകമ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർ കരുതുന്നത് അവർ ഒരു ദിവസം പോയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, പലർക്കും അവരുടെ അസാന്നിധ്യം സന്തോഷവും ആശ്വാസവും നൽകുന്നതായും കാണാറുണ്ട്. പ്രതീക്ഷിക്കാതെ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ മറ്റൊരാൾ വന്ന് നാം ചെയ്തുകൊണ്ടിരുന്ന ജോലി അതിനേക്കാൾ ഭംഗിയായി ചെയ്യുന്നത് കാണാം. ഒഴിവാക്കാനാവാത്തവരായി ആരുമില്ല തന്നെ. എന്നാൽ സ്വയം മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ്. പക്ഷേ വീട്ടിൽ അങ്ങനെയല്ല. വീട്ടിൽ നിങ്ങൾക്ക് പകരക്കാരില്ല. ഈ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തെ ഗാനം സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2000 ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം രാജു സിംഗ്, ആലപിച്ചിരിക്കുന്നത് PB ശ്രീനിവാസ്, KS ചിത്ര. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സ്നേഹപൂർവം അന്നയിലെ പ്രധാന അഭിനേതാക്കൾ വൈഭവി മർച്ചന്റ്, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു, ഷിജു AR, ബിന്ദു പണിക്കർ, സുധീഷ് തുടങ്ങിയവരായിരുന്നു. നമുക്ക് കേൾക്കാം മാലേയം മാറിലെഴും എന്ന മനോഹരം.

സാവധാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്ഥലവും പേരും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: സന്തനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്,
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: Radio Santhanam 90.4 FM il ippol kelkam Reading Room. Aashayam avatharanam Preetha Sugathan, sangeethika sahayam Shyam Das.
2: Hi, hello, welcome to my reading room. I am Preetha Sugathan. As we gather here today in my reading room, I am so excited to take you on a journey into the world of literature. When planning a new episode, I often find myself wondering what to include. The same confusion struck me while planning this episode. But then I thought, why not break the mold? Instead of focusing on a particular author and work, as I usually do,

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്നത്തെ താരത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ്, സാധാരണ നമ്മൾ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് കുഞ്ഞു താരങ്ങളുടെ പുതുമയാർന്ന വിശേഷങ്ങളും കലാവൈഭവങ്ങളും അടിപൊളി വിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊപ്പം ഇന്ന് കുറച്ച് മാസം കൂടി ചേരുകയാണ് എന്നെനിക്കൊരു തോന്നലുണ്ട്. യെസ്, അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയാണ്, ഞാൻ എതിരെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞു താരത്തിനോട് ചോദിക്കുകയാണ്, എന്നെ ഇടിക്കുവോ?
3: ഇല്ല.
0: അടിക്കുവോ? യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരമായിട്ട് ഇങ്ങനെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ചേർന്നിരിക്കുന്നത് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷ, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് കൗതുകത്തോടു കൂടി ചെറിയ

0: രക്ഷ, ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് തോന്നുന്നത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോ?
1: നല്ല സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് പ്രത്യേകിച്ചും ഈ ഗേൾസ്, ഒരു ഗേളിഷ് എന്ന രീതിയിൽ പറയുമ്പോ ഈ ബോക്സിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മള് കുറച്ച് റെയർ ആണല്ലേ, ഈ ഒരു ഫീൽഡ് എന്നുള്ളത് റെയർ ആണ്. അപ്പൊ ഈ ബോക്സിംഗ് ഫീൽഡിലോട്ട് എങ്ങനെയാണ് ദക്ഷ എത്തുന്നത്, അതിന് ആ ഫസ്റ്റ് സ്റ്റാർട്ട് തൊട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
1: ഫസ്റ്റ് ബോക്സിംഗ് എന്തുവാന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ബോഡി ഒന്ന് ഷേപ്പ് ആക്കണം എന്നൊക്കെ വന്നപ്പോ അച്ഛൻ പറഞ്ഞു നമുക്ക് ബോക്സിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്നെല്ലാം അറിഞ്ഞപ്പോ കിക്ക് ബോക്സിംഗ് ആ എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ വണ്ണമൊക്കെ അത്യാവശ്യം സ്ലിം ആവാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോച്ച് പറഞ്ഞു മത്സരത്തിന് ഇറങ്ങാം, പക്ഷേ കൊല്ലത്തിൻ്റെ മത്സരം തീർന്നായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കളിച്ചാലേ സ്റ്റേറ്റ് പോകാൻ പറ്റൂ. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. രണ്ട് പിള്ളേരുണ്ടായിരുന്നു, മൂന്ന് പിള്ളേർ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി കളിക്കാൻ പോയി. അങ്ങനെ കളിച്ച് അതിന് ഗോൾഡ് കിട്ടി. ഇതൊക്കെയായിരുന്നു തുടക്കം.
0: പിന്നെ കിക്ക് ബോക്സിംഗിൽ ഞാൻ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു ചോദ്യത്തിൽ നിന്ന് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ദക്ഷയുടെ ഭാഗത്ത് നീട്ടിയത്. വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ പിന്നീട് ഇപ്പൊ വന്ന് വന്ന് ഈ ഒരു ഇത് ഒരു താല്പര്യമായ അല്ലെ, ഈ ഒരു വേദികൾ കയറുന്നതാണെങ്കിലും ഇതിന് ഫൈറ്റ് ചെയ്യാൻ എതിരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജയിക്കുക, അല്ലെങ്കിൽ അതിനൊരു മിന്നൽ വേഗത്തിലൊക്കെ പഞ്ചിങ് അപ്പൊ അതൊക്കെ ഒരു ഒരു കൗതുകമാർന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പോ ദക്ഷയുടെ ഏതൊക്കെ വേദികളാണ് ദക്ഷ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എത്ര വർഷമായി ദക്ഷ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
1: ഒരു വർഷം ആവുന്നതേ ഉള്ളൂ.
0: ഒരു വർഷം ആവുന്നുള്ളൂ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിപ്പോ മൊത്തത്തിൽ ഒരു വർഷം ആവുന്നുള്ളൂ, പക്ഷെ ആൾ അത്ര നിസ്സാരക്കാരിയല്ല. അപ്പൊ അതിനുള്ള കാരണം ദക്ഷ തന്നെ പറയണം. തുടക്കം തൊട്ട് ഏതൊക്കെ വേദികളാണ്, ഏതൊക്കെ മത്സരങ്ങളാണ്, ഏതൊക്കെ മെഡലുകളാണ് ദക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത്?
1: ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് പത്തനംതിട്ടയ്ക്ക് പോയായിരുന്നു, അതിന് ഗോൾഡ് കിട്ടി. പക്ഷെ അത് പക്കാ കളിയല്ലായിരുന്നു, എന്നാലും എനിക്ക് ഗോൾഡ് കിട്ടി. കളിച്ചു തന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ സ്റ്റേറ്റ് വന്നു. സ്റ്റേറ്റ് കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് പോയി അവിടെ കുറെ നേരമൊക്കെ നിന്ന് രണ്ടു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി ഫൈറ്റ് വന്നു. അങ്ങനെ ഫൈറ്റ് കയറി കളിച്ച്, പക്ഷെ അതിന് ബ്രോൺസാ കിട്ടിയത്. രണ്ട് കളി ഉണ്ടായിരുന്നു, അല്ല ഒരു കളിയാ കളിച്ചത്, അത് ഞാൻ തോറ്റിയ. അപ്പൊ ബ്രോൺസ് കിട്ടി. അപ്പോ അതൊക്കെയായിരുന്നു രണ്ടാമത്തെ കളി. പിന്നെ കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കോഴിക്കോട് പോയി, വുമൻസ് ലീഗലായിരുന്നു അത്. കോഴിക്കോട് പോയപ്പോ എനിക്ക് സിൽവർ കിട്ടി. അത് കഴിഞ്ഞ് കോട്ടയത്തായിരുന്നു പിന്നെയും, അതിന് വന്ന് ബ്രോൺസ് കിട്ടി. പിന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു, അത് കുറച്ച് ടഫായിരുന്നു, അതിനും ബ്രോൺസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇതാ കുറച്ചിത് സെലക്ഷൻ കിട്ടിയപ്പോ, മൂന്ന് മത്സരം ഉണ്ടായിരുന്നല്ലോ, രണ്ടെണ്ണം കിട്ടിയത് കൊണ്ട് സോണലിലേക്ക് സെലക്ട് ആയി. അപ്പൊ സോണലിൽ പോയി, അതിന് സിൽവർ കിട്ടി. നാല് കളി ഉണ്ടായിരുന്നു. അതിന് മൂന്നാമത്തെ കളിയിൽ, നാലാമത്തെ കളി ഞാൻ തോറ്റുപോയി, ഫൈനലിൽ കയറി തോറ്റുപോയി. അപ്പൊ മൂന്ന് കളിയിൽ കിട്ടി, അതുകൊണ്ട് എനിക്ക് സിൽവർ കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് മെഡൽ കിട്ടിയതുകൊണ്ട് എനിക്ക് നാഷണൽ പോകാൻ ഉള്ളൊരിത് കിട്ടി. അങ്ങനെ ലാസ്റ്റ് നാഷണലൊക്കെ കയറി. ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ അറിയാം. ഫസ്റ്റ് തമിഴ്നാടുമായിട്ടായിരുന്നു, തമിഴ്നാടുമായിട്ട് കളിച്ച് അതിന് കിട്ടി എനിക്ക്, ആ ഫൈറ്റ് കിട്ടി. പിന്നെ കർണാടകയുമായിട്ടായിരുന്നു, കർണാടകയുമായിട്ടും കളിച്ച് ഞാൻ ജയിച്ചു. പിന്നെ പഞ്ചാബുമായിട്ടായിരുന്നു, പഞ്ചാബും കളിച്ച് ഞാൻ ജയിച്ചു. അടുത്തത് വന്നത് ഹരിയാന. ഹരിയാന ഭയങ്കര ടഫായിരുന്നു, അവര് എന്നെ ഇട്ട് നല്ല രീതിയിൽ
0: നന്നായിട്ട് ഉപദ്രവിച്ചല്ലേ. സത്യം പറഞ്ഞാല് ദക്ഷയുടെ ഒരു ഫേസ് കാണുമ്പോഴും ആ ഒരു ലുക്ക് കാണുമ്പോഴും ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ദക്ഷ ഇങ്ങനെ എന്താ റിങ്ങിൽ കയറി നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ ദക്ഷ അത് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹരിയാന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഔട്ടായിട്ട് പോയത്. പക്ഷെ ഇപ്പോ ദക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തോൽവിയെ പറ്റിയാണ് കൂടുതലും ദക്ഷ എടുത്ത് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഖേലോ ഇന്ത്യ അസ്മിത കിക്ക് ബോക്സിംഗ് നാഷണൽ ലീഗിൽ 2025-26 സിൽവർ മെഡലിസ്റ്റ് ആണ് അല്ലെ, ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു 2025-26 ടൈമിൽ ആദ്യമായിട്ടാണ് അല്ലെ നാഷണൽ ലെവലിലേക്കുള്ള ഒരു മത്സരം വരുന്നത്. അപ്പൊ അതില് സിൽവർ മെഡലിസ്റ്റ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടി. അപ്പൊ ക്യൂട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ദക്ഷ അവിടെ വേദികളിൽ വളരെ സജീവമായിട്ട് എല്ലാവരും ഇടിച്ചിടുന്ന പരിപാടിയാണ്. അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ദക്ഷ ഇങ്ങനെ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ മൂവിയാണ്.

0: അമ്മ കൂട്ടായിരുന്നു, അച്ഛനായിരുന്നു എല്ലാത്തിനും വന്ന് വന്ന് വന്ന് വന്ന് നിന്നത്. ഞങ്ങളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മത്സരം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പിന്നെ ആയപ്പോൾ എനിക്കൊരിത് വന്നു, ഞാൻ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ തുടങ്ങാന്നൊക്കെ മനസ്സിലായി. അങ്ങനെ കയറിയതാണ്.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ദക്ഷയുടെ ഒരു ബാക്ക് ബോൺ എന്ന രീതിയിൽ തന്നെ അച്ഛനാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മത്സര ഇനങ്ങളിലൊക്കെ എങ്ങനെയാണ് അച്ഛൻ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ടൈമിൽ വെളിയിൽ നിന്നിട്ടൊക്കെ റിങ്ങിന് പുറത്തൊക്കെ എങ്ങനെയാണ് അച്ഛന്റെ ഒരു പ്രതികരണം?
0: അച്ഛനാണ് എല്ലാം. അവിടെ ഞങ്ങൾ നാഷണൽ പോയപ്പോ 33 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. അവരുടെ പേരൻസ് 2-3 പേരൻസേ വന്നോളൂ മൊത്തം. അവരൊന്നും വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു എല്ലാ പിള്ളേർക്കും. പക്ഷെ അച്ഛൻ ഏതൊക്കെ പിള്ളേരുണ്ടോ അവർക്ക് വേണ്ടി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് 33 പേർക്ക് സപ്പോർട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഫുൾ ഓടി നടന്ന് എല്ലാം ചെയ്തത് അച്ഛനാ.
1: അതെ അല്ലേ. അപ്പോ ഇവിടെ ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. ഈ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ നമ്മുടെ ദക്ഷയെ കാണുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ ഏറ്റവും പ്രധാനി ദക്ഷയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അച്ഛന്റെ പേരെന്താണ്?
0: അച്ഛന്റെ പേര് മനോജ്. അച്ഛൻ ഫിഷർമാൻ ആണ്.
1: പിന്നെ അമ്മ?
0: അമ്മ ഹൗസ് വൈഫ്.
1: ഹൗസ് വൈഫ്. അപ്പൊ അനീതി അല്ലേ. അനീതിയുടെ പേരെന്താണ്?
0: അനീതിയുടെ പേര് ദിവാവളിക്ക് 10 ഇപ്പൊ സ്ട്രാറ്റ്ഫോർഡ് സ്കൂളിൽ പഠിക്കുകയാണ്.
1: അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ബോക്സിംഗ് ലെവലിലൊക്കെ പോകുമ്പോ, എന്തായാലും അനീതിക്കൊക്കെ ആ ഒരു ഏജിൽ ഇതിനെ പറ്റി വലിയ ലെവൽ അറിയില്ലെങ്കിൽ കൂടിയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാണ് വീട്ടില്?
0: അച്ഛൻ തന്നെ.
1: അച്ഛൻ തന്നെ
0: എല്ലാത്തിലും അച്ഛൻ തന്നെ.
1: അതെ. അപ്പൊ അച്ഛൻ ഈ ഒരു ബോക്സിംഗ് ലെവലിൽ എന്തോ ഒരു പ്രസിഡന്റ് ആണ് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് അത് കറക്റ്റ് ആയിട്ട്?
0: അത് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ നമ്മുടെ ക്ലബിനൊക്കെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന അച്ഛനാ. ഓരോത്തിനും ഓരോന്ന് ഇതുണ്ടല്ലോ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണം പ്രസിഡൻസും കോച്ചും, അതൊക്കെ അച്ഛൻ എഴുതണം, ഒപ്പിടണം.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെയും ആ ഒരു ഫീൽഡും കൂടി, അത് എനിക്ക് തോന്നുന്നു മോളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ മോൾ ഇത് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ആ ഫീൽഡിലും കൂടെ അച്ഛൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ഫാമിലി ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് ദക്ഷ പഠിക്കുന്നത്?
0: ഞാൻ ഇനി 9th.
1: 9th. അപ്പോ പഠനത്തിലൊക്കെ എങ്ങനെയാണ് ദക്ഷ?
0: ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്.
1: ആവറേജ് സ്റ്റുഡന്റ്.
0: ഞാൻ രണ്ടും ഒരേപോലെ തന്നെ നല്ല രീതി നോക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടീവാ.
1: അതെ. അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാൻ പുത്തൻതുറ സ്കൂൾ, ഞങ്ങളുടെ അപ്പുറത്തുള്ള
1: അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിലൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ദക്ഷ ഹാൻഡിൽ ചെയ്യുന്നത്? പേടിയുണ്ട് ടീച്ചർമാർക്കൊക്കെ?
0: ഇല്ല, ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ഒപ്പമായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങളുടെ കോച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എച്ച്എമ്മിന്റെ അടുത്ത് വന്ന് ചോദിക്കും, ടീച്ചർ അപ്പോഴേ പറയുമ്പോൾ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല, ഞങ്ങൾ എക്സാമിന്റെ ടൈമിലാണ് കൂടുതലും ഈ ഫൈറ്റ് ഒക്കെ വരുന്നത്, അപ്പൊ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പൊ എച്ച് എം പറയും കുഴപ്പമില്ല, നമുക്ക് റീടെസ്റ്റ് എഴുതിപ്പിക്കാം. അതുകൊണ്ട് റീടെസ്റ്റ് എഴുതുമ്പോ കൂടെ വന്നിരുന്ന എല്ലാം നല്ല രീതി എഴുതണേ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെയാ.
1: ആണല്ലേ. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോ ദക്ഷയുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഫൈറ്റിംഗ് ഗേളുടെ ഏറ്റവും പവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ ദക്ഷ ഈ സ്കൂളിലൊക്കെ ടൈമില് ഒരു ഫൈറ്റർ ആണ്, അല്ലെങ്കിൽ കാണുമ്പോ ഇത് അസ്മിതയിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള സിൽവർ ഗോൾഡൻ മെഡലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ കേരളത്തെ തന്നെ റെപ്രസെന്റ് ചെയ്ത് പോയി 33 പേരിലൊക്കെ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു ഗേൾ ആണ് എന്നൊക്കെ ഉള്ള ഒരു പറച്ചിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു പേടിയും ഒക്കെ ഫ്രണ്ട്സിനുണ്ടോ?
0: സപ്പോർട്ടീവ് ആണ് എല്ലാരും. പിന്നെ ഞങ്ങളുടെ മാഷിനെ, ഞങ്ങളുടെ സ്കൂളിൽ പി ടി ടീച്ചർ ഇല്ലായിരുന്നു, മാഷിനെ ആയിരുന്നു പി ടി ടീച്ചറായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ മാഷി വന്നപ്പോ എല്ലാരുമായിട്ടും മിണ്ടി മിണ്ടി വന്നപ്പോ എന്റെ ഒരു വില മനസ്സിലായി, അപ്പോഴാ മനസ്സിലാവുന്ന. അങ്ങനെ രണ്ടുപേരെ മാസ്റ്റർ പറഞ്ഞു, രണ്ടുപേരും നല്ല രീതി ചെയ്യുന്നുണ്ടായിരുന്നു. മാസ്റ്റർ പറഞ്ഞു കൊണ്ടുപോവാൻ, നമുക്കൊന്ന് നോക്കാം, ഫീസ് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് 2 കഴിഞ്ഞപ്പോ അവര് കുഴഞ്ഞി ഇറങ്ങിപ്പോയി. അപ്പോഴാ എന്റെ അടുത്ത് പറയുന്നത് നീ ഇത്രക്കും ഉണ്ടായിരുന്നു.
1: അപ്പോഴാണ് ദക്ഷയുടെ ഒരു വില, അല്ലെങ്കിൽ ദക്ഷ എന്താണ് അവിടെ അതിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു വേദിയിൽ കേറുമ്പോ ഒരു റിങ്ങില് കേറുന്നാണോ പറയുന്നത്?
0: റിങ് അല്ല, തട്ടാമയാണ് ഞാൻ കേറുന്നത്. നോർമലി എല്ലാ വയസ്സിനും കേറാം, പക്ഷെ പ്രോ പ്ലേയേഴ്സിനും 15 തൊട്ടുള്ളവരും പ്രോ പ്ലേയേഴ്സിനുമാണ് റിങ്ങിൽ കേറുന്നത്, ബാക്കി എല്ലാരും തട്ടാമയില്ല, തുടക്കക്കാരും നോർമലി കളിക്കുന്നവരും ഒക്കെ.
1: അപ്പൊ അതായത് ഒന്നുകൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് തട്ടാമ എന്ന് പറയുന്നത് നോർമൽ പ്ലേയേഴ്സും അതുപോലെ തന്നെ
0: ഈ തുടക്കക്കാരൊക്കെ ഇല്ലേ, അവരും നല്ല രീതിയിൽ കളിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോ മാറ്റാ, ഒരു നമ്മുടെ അക്കാഡമിയിലൊക്കെ ഇടുന്ന പോലത്തെ മാറ്റാ, അതിൻ്റെ അകത്താണ് നമ്മള് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് ചെന്നാലൊക്കെ പുറത്തു പോയാലൊക്കെ നമുക്ക് മൈനസ് പോയിന്റ് ഒക്കെ വരും. അതാണ് തട്ടാമി. റിംഗ് എന്ന് പറയുമ്പോ നമ്മുടെ റിംഗ് പോലെ തന്നെ.
1: ശരി ശരി ശരി. അപ്പൊ അത് അതിലേക്ക് എത്തിപ്പെടാൻ ഇനി എത്ര

0: ഏജൊക്കെ ആവണം?
1: 15 വയസ്സ് തൊട്ടാ റിങ്.
0: ഓ ശരി, അപ്പൊ 15 വയസ്സിന് മുകളിലോട്ടാണ് റിങ്ങിലോട്ടൊക്കെ കയറുന്നല്ലേ. അപ്പൊ ഇനി നമ്മുടെ ദക്ഷക്കുട്ടിക്ക് 1 വയസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് റിങ്ങിലൊക്കെ ശോഭിക്കാൻ, ഫൈറ്റർ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ്. അത്രയും ഒരു ലെവലിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് പേരൻസും ട്രെയിനർ അല്ലെ. ട്രെയിനറെ പറ്റി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ട്രെയിനറുടെ പേരെന്താണ്?
1: ഞങ്ങളുടെ മാസ്റ്ററിന്റെ പേര് രാഹുൽ എന്നാണ്. മാസ്റ്റർ എല്ലാത്തിനും ഞങ്ങളടുത്ത് എന്തുണ്ടെങ്കിലും വന്ന് പറയും. പിന്നെ കോച്ച് കേരള സ്റ്റേറ്റ് അമച്ച കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ടീം കോച്ചാണ് ഫുള്ളി. പിന്നെ നാഷണൽ അക്രഡിറ്റഡ് കോച്ചാണ്. പിന്നെ നാഷണൽ കിക്ക് ബോക്സിംഗ് 5 times ഗോൾഡ് മെഡലിസ്റ്റും ആണ് മാസ്റ്റർ.
0: അതെയല്ലേ, അപ്പൊ അത്രയും നല്ലൊരു കോച്ചിന്റെ കീഴിലാണ് ദക്ഷ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതും ദക്ഷയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു കോച്ചിനെ കിട്ടിയത്, അതും അടുത്ത് തന്നെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ കീഴിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെയുള്ള, അതായത് വേദികളെ പറ്റിയും, സാധാരണക്കാർക്ക് ഇത് വളരെ പരിചിതമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ നേടാനും കുറെ വേദികൾ കാണാനും നമ്മുടെ ദക്ഷക്കുട്ടിക്ക് കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ പറ്റിയില്ലേ? എവിടേക്കാണ് പോയിട്ടുള്ളത്?
1: നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ എടുത്ത് ഞങ്ങൾ പോയി. പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു സൗത്ത് സോണിൽ വന്നിരുന്നത്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നാഷണല്. 12 പോയി. അവിടെയൊക്കെ പോയി നല്ല രീതിയിൽ. ഒരു ദിവസം വൈകിട്ട് ഫുള്ള് ഞങ്ങള് ഫുള്ള് എല്ലായിടവും ഒക്കെ പോയി വൈബ് അടിച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാ വന്നത്. എല്ലായിടത്തും പോകുമ്പോ അങ്ങനെ തന്നെ
0: ഫാമിലി ആയിട്ടാണ് പോകുന്നത്.
1: ഞങ്ങള് എന്റെ ഫാമിലിയാ കൂടുതലും വരുന്ന, ബാക്കിയുള്ളവരുടെയൊക്കെ പിള്ളേര് മാത്രം വിടുകയാ ചെയ്യുന്നത്.
0: ട്രെയിനിയുടെ കൂടെ വിടുന്ന, ട്രെയിനറിന്റെ കൂടെ വിടുന്ന.
1: ഞങ്ങൾ വേറെ ആയിട്ടാ പോകുന്നത്,
0: സെപ്പറേറ്റ് ആയിട്ട് പോവല്ലേ. അപ്പൊ ഫാമിലി മൊത്തത്തിൽ വൈബ് അടിച്ച് പോവാണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്ത് പോയപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: ചെന്നൈയില്.
0: ചെന്നൈയിൽ അല്ലേ. അപ്പൊ ചെന്നൈയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു?
1: ചെന്നൈയിൽ 5 ദിവസം.
0: 5 ദിവസം. ഓ, അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ തട്ടാമയിൽ കയറുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തായാലും ഇടിച്ചിടണമല്ലോ. കയറുന്ന ടൈമിൽ അയാൾ ആ ഒരു ഫേസിൽ കാണുമ്പോ ഇടിക്കണോ എന്നൊക്കെ തോന്നാറുണ്ടോ?
1: എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഫീലിങ്സ് വരാറില്ല.
0: ഫീലിങ്സ് കുറവാണ്.
1: എനിക്ക് കളിക്കാൻ ഇറങ്ങുമ്പോ ജസ്റ്റ് മെഡൽ കിട്ടണം. എങ്ങനെയെങ്കിലും മെഡലിനെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് വേണം.
0: അതെ അതെ.
1: കൂടുതൽ ഫൈറ്റ് ചെയ്താലേ റിങ് കയറി നമുക്കൊന്ന് കളിച്ച് ബെൽറ്റും മെഡലും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് കൂടുതലും എഫേർട്ട് ഇടുന്നത്. ഇപ്പോഴേ ജയിച്ച് മെഡൽ മേടിക്കുന്നതിനെക്കാട്ടിയും പോകെ പോകെ നല്ല രീതിയിൽ കളിച്ച് ഗോൾഡ് തന്നെ മേടിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കളിക്ക് എപ്പോഴും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ദക്ഷ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിങ്ങിൽ കയറുന്ന ടൈമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിന് പറഞ്ഞത് എക്സ്പീരിയൻസ് ആണ് അല്ലെ. എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരു ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ടൈമിൽ ഒരു ഗോൾഡിലേക്ക് തന്നെ എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ദക്ഷക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്വപ്ന വേദി എന്ന് പറയുന്നത് ഏതായിരിക്കും?
1: ഇനി എനിക്ക് ഇന്റർനാഷണലിൽ പോകണം. പക്ഷേ അതിനിയും കുറെ പോകണം.
0: ഒരുപാട് കടമ്പകളുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമ്മുടെ ദക്ഷ എല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ ഒരു മാസ് ഹീറോ ആയിട്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കിക്കിംഗ് അല്ലെങ്കിൽ ഒരു മാസ് പഞ്ചിങ് ഒക്കെ ഉള്ള വിശേഷങ്ങളാണ് ദക്ഷയുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദക്ഷ ഒരു സാധാരണ ഒരു കിക്ക് എന്ന രീതിയിൽ മാത്രമല്ല, ഒരുപാട് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പിന്നീട് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ കൂടിയാണ്. അപ്പൊ അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. Students, guest of the day.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കിക്ക് ബോക്സറായിട്ടുള്ള ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷയുടെ വിശേഷങ്ങളിലൂടെ ആ ഫൈറ്റിംഗ്, ദക്ഷയുടെ സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ കടന്നു പോവാണ്. അപ്പൊ ഈ നമ്മുടെ ഈ തട്ടാമയിൽ കയറുന്ന ടൈമിൽ എന്തൊക്കെയാണ് ഗ്ലൗസ് ഒക്കെ ഇടുന്ന ടൈമിൽ എന്തൊക്കെയാണ് ദക്ഷയ്ക്ക് തോന്നുന്നത്? ആ ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ വേറൊരാളായിട്ട് മാറാറുണ്ടോ?
2: ഫുള്ളി നമ്മൾ എക്യുപ്ഡ് ആയിരിക്കും. നമുക്ക് ഗേൾസിന് അവ ബ്രസ് ഗാർഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് ഹാൻഡ് റാപ്പ് ഉണ്ട്. ഈ ഓരോ ഫൈറ്റിന് ഓരോരോ പേരുകളുണ്ട്. പവർ കൂടിയുണ്ട്, പവർ കുറഞ്ഞുണ്ട്, പവർ ഇല്ലാത്തതുണ്ട്, പിന്നെ ഭയങ്കര പവർ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഡിഫർ ആയിട്ടുണ്ട്. ഇപ്പൊ ഓരോത്തിനും ഓരോരോ എക്യുപ്മെന്റ്സാ. ഞാൻ കളിക്കുന്നതിന് ഫുള്ളി ചെയ്യും ഹെഡ് ഗിയർ, തല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെഡ് ഗിയർ, പിന്നെ ഗ്ലൗസ്, കൈ ഒടിയാതിരിക്കാൻ അതിന്റെ അടിയിലായിട്ട് ഹാൻഡ് റാപ്പ് എന്ന് പറയുന്ന സാധനം ചുറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഗ്ലൗസ് ഇടുന്നത്. പിന്നെ കാല് പ്രൊട്ടക്ട് ചെയ്യാൻ ഷിന്നും ബൂട്ടും, ഇതൊക്കെയാണ് എക്യുപ്മെന്റ് ഇടുന്നത്. പിന്നെ എ പി പാഡ് എന്നൊക്കെ പറയും, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ മൗത്ത് ഗാർഡ്, പല്ലു.
1: അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അതായത് ഒരു തട്ടാമയ്ക്ക് പുറത്തുള്ള ഒരു ദക്ഷയും അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പവർ ആവുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു, അതിന് മുമ്പ് റിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ?
2: ആ ഉണ്ട്, നമ്മുടെ അക്കാഡമി തന്നെ നല്ല പ്രാക്ടീസാണ്. ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു രണ്ടാഴ്ച മാക്സിമം നമുക്ക് കാലും കൈയും പൊക്കാൻ പറ്റത്തില്ല. ആ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ജിമ്മിനെക്കാട്ടിയും ഭയങ്കര പാടാണ്. നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി എക്സസൈസ് സ്ഥിരം ചെയ്യുക, അരമണിക്കൂർ ഫുള്ള് ഈ എക്സസൈസ് മാത്രമാ. പിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ബോഡി എക്സസൈസ് ഫുള്ള് ചെയ്യും, അതായത് നമ്മൾ തല തൊട്ട് കാല് വരെ ഫുള്ള് ചെയ്യും, എന്നിട്ടേ ഈ ബോക്സിങ്ങിന്റെ ഇത് തുടങ്ങത്തുള്ളൂ.
1: അതെ അല്ലേ? അപ്പൊ അത് കുറച്ച് ടഫാണ്, പക്ഷെ ഒരു എയിമിന് വേണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു മെഡൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അത് കണ്ടിന്യൂസ് തന്നെ ചെയ്യണം അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു റുട്ടീൻസ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് ആണെങ്കിലും എങ്ങനെയാണ്, ഡെയിലി പോവോ അതോ വീക്കിലി എങ്ങനെയാണ് അതിന്റെ ക്ലാസ് ഒക്കെ?
2: ഞങ്ങളുടെ അവിടെ ഡെയിലി ക്ലാസ് ഉണ്ട്. എനിക്ക് പക്ഷെ രാവിലെയും വൈകിട്ടും ട്യൂഷൻ ഉണ്ട്. രാവിലെ ട്യൂഷനുമായിട്ട് നേരെ സ്കൂളിലോട്ട് കയറും, സ്കൂളിൽ നിന്ന് നേരെ അടുത്ത ട്യൂഷൻ, പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് ബോക്സിങ്ങിന് പോകും. പിന്നെ 8:30 ഒക്കെ കഴിയും ഞാൻ തിരിച്ചെത്താൻ, എന്നിട്ട് ഫുഡ് കഴിച്ച് കുളിച്ചിട്ടൊക്കെ
1: കിടന്നുറങ്ങും. അതപ്പോ ഇത്രയും, അതായത് നമുക്കൊരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിന് ആവശ്യമാണ്. കാര്യം കുഞ്ഞുങ്ങളാവുമ്പോ, ഇപ്പോ ദക്ഷ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അപ്പോ പഠിത്തത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വേദികളിലൊക്കെ പോകുന്നതിന് ഒരു പ്രാക്ടീസും കാര്യങ്ങളും വേണം. ദക്ഷ എന്തായാലും 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോ ആ ഒരു ടൈമും അത് മാനേജ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലുള്ള വലിയ വലിയ വേദികളിലൊക്കെ പോകുമ്പോൾ അതിന് പ്രാക്ടീസും ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ്, ഈ ഒരു ഏജിൽ 9th സ്റ്റാൻഡേർഡ് ആണ്, അപ്പൊ പഠിത്തത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കണം, എല്ലാം എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് നടത്തുന്നത് ദക്ഷ?
2: രാവിലെ ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോയി തിരിച്ച് പിന്നെയും ട്യൂഷൻ വരും, അത് കഴിഞ്ഞിട്ട് നേരെ ബോക്സിങ്ങിന്. ഒന്നും വീട്ടിൽ പിന്നെ കയറത്തില്ല, നേരെ ബോക്സിങ്
1: ഡെയിലി ഇങ്ങനെയാണ്.
2: ആ ഡെയിലി സാറ്റർഡേ സൺഡേ ഉള്ളു കുറച്ചിതായി. പിന്നെ നേരെ ബോക്സിങ്ങിന് പോയിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 8:30 8:30 ആവും. അവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ്

0: എല്ലാം കഴിയും. പിന്നെ ഫുഡ് കഴിച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോൾ കിടക്കാൻ സമയമാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ അന്നത്തെ ദിവസം അത്രയൊക്കെ തന്നെ.
1: അതെ, അപ്പോൾ ഒരു ബിസി ഷെഡ്യൂളാണ് നമ്മുടെ ദക്ഷിക്കുട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പെട്ടെന്ന്, അതായത് ഇങ്ങനെയുള്ളൊരു മത്സരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡെയിലി നമുക്കിപ്പോൾ നേരത്തെ ദക്ഷ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിന് പോയില്ലേ, അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ പോയായിരുന്നു നമ്മുടെ ബോഡി ആണെങ്കിൽ വീണ്ടും റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലി 3 എങ്കിലും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ.
0: ആ എനിക്ക് പക്ഷേ എൻ്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഡിഫറെൻ്റാ. എനിക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അപ്പം കയറി ഞാൻ വണ്ണം വെക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മാക്സിമം പോകാൻ ശ്രമിക്കും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ലീവ് എടുത്താൽ
1: ഇങ്ങനെ.
0: ഞാൻ അതിനാ പോയത്,
1: പക്ഷേ
0: ലാസ്റ്റ് വന്ന് ഫൈറ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ
1: ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ടിവിയിലൊക്കെ കാണുന്ന ടൈമിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ?
0: എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോ എനിക്ക് ഇവരുടെ ഒന്നും പേരറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ ഫൈറ്റാ നോക്കുന്നത്, ഞാൻ ആരുടെയും പേരും ഒന്നും നോക്കത്തില്ല. പിന്നെ ഇങ്ങനെ പോയൊക്കെ അറിയുന്ന ഈ മൈക്ക് ടൈസണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
1: അതെ അല്ലേ, അപ്പൊ എന്തായാലും അവരെയൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് നമ്മുടെ ദക്ഷിക്കുട്ടിക്ക്. അപ്പൊ അവരെയൊക്കെ കണ്ടൊരു അവരെയൊക്കെ കണ്ടിട്ടാണ് ഒരു മോട്ടിവേഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തുടക്ക സമയത്ത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ബോക്സിങ്ങിന് പോയതെന്നാണ് നമ്മുടെ ദക്ഷ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ വിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ദക്ഷയോട് ചോദിക്കേണ്ട കാര്യം, വീട്ടിലൊക്കെ ദക്ഷ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഫൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും, അപ്പൊ അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജിലൊക്കെ അടിക്കാൻ വരികയൊക്കെ ചെയ്യാറുണ്ട്, നോർമൽ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ഏജ് എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയാൻ അടിക്കാനൊക്കെ വരും. ഇപ്പൊ ദക്ഷ എങ്ങനെയാണ്? ഒരു അപ്പൊ അമ്മയ്ക്ക് ഒരു പേടി ഉണ്ടോ, ഒരു ഫൈറ്റർ ആണ് എന്നുള്ള പേടിയൊക്കെ ഉണ്ടോ അടിക്കാനൊക്കെ വരുമ്പോ?
0: ഇല്ല, ഞാൻ ആക്ച്വലി വീട്ടില് ഭയങ്കര സൈലന്റാ. ഞാൻ വീട്ടിലൊരു സത്യം പറഞ്ഞ ഒരു പൂച്ചക്കുഞ്ഞാ, ഞാൻ ഇങ്ങനെ മാറിയിരുന്നുള്ളു. പക്ഷെ അനിയത്തിയാണ് കുറച്ച്
1: വില്ലത്തി,
0: അവളാണ് എന്നെ ഭരിക്കുന്ന മൊത്തം. ഞാൻ അനിയത്തി, അവള് ചേച്ചി, അങ്ങനെയാണ് വീട്ടിൽ.
1: അതെ അല്ലേ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ആർക്കും പേടിയൊന്നും ഇല്ല. വീട്ടിൽ നമ്മള് ആ തട്ടാമയിൽ കയറുന്ന ടൈമിൽ മാത്രമേ ഒരു റിയൽ ഫൈറ്റർ ആയിട്ട് മാറാറുള്ളൂ അല്ലേ.
0: ആ സ്കൂളിലായാലും അങ്ങനെയൊക്കെ തന്നെ, ഫ്രണ്ട്സിന്റെ മുമ്പില് ചുമ്മാ ഇങ്ങനെ നമ്മള് നോർമൽ ഉള്ള രീതിയിൽ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാ, നല്ല എക്സ്ട്രോവേർട്ടാ. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഇതേ ഉള്ളു. പിന്നെ ഫൈറ്റിനോ അല്ലാതെ തൊട്ടാനോ ഒന്നും
1: പോകാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആർക്കും അങ്ങനെ ഈ തട്ടാമയിൽ അല്ലാതെ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ആർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നോർമൽ ആയിട്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇടിക്കോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനല്ല, നോർമലി നമ്മുടെ ദക്ഷിക്കുട്ടി ഒരു പാവമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ആ ഒരു തട്ടാമയിൽ, അതായത് റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേദിയിൽ കയറുന്ന ടൈമിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു മാസ് എന്ന രീതിയിൽ മാറാറുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള 33 പേരിൽ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു ഗേളാണ് ദക്ഷ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഞാനാണ് മെയിൻ എന്നൊക്കെ തോന്നിയ ടൈമിൽ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ?
0: എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ 33 പേരുമായിട്ട് പോയിട്ട് എനിക്ക് മാത്രം മെഡൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എല്ലാവരും എന്നെക്കാട്ടി നല്ല രീതിയിൽ കളിക്കുന്നവരായിരുന്നു എൻ്റെ കൂടെ വന്നവര്. പക്ഷെ അവർക്കൊക്കെ ജസ്റ്റ് ബ്രോൺസിൽ അങ്ങ് പോവുകയാണ് ചെയ്തത്, വേറൊന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു.
1: വിഷമമായിരുന്നു. എനിക്ക് തോന്നുന്നു ബോക്സിങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് കുട്ടിയുടെ ആ ഒരു ഇഷ്ട കാര്യങ്ങളിൽ നിന്നും മൈൻഡൊക്കെ കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യണം, ജയിക്കണം എന്നുള്ള ടെൻഡൻസിയാണ് കുട്ടികൾക്ക്. പക്ഷെ ദക്ഷ പറയുന്നത് അതിലെനിക്ക് തോറ്റുപോയവരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ദക്ഷ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തോൽവി ഏറ്റുവാങ്ങിയവരെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെയാണ് ദക്ഷ ആ ഒരു ടൈമിൽ നിന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ദക്ഷ പറയുന്നത്. എന്തായാലും ഇങ്ങനെ കിക്ക് ബോക്സിങ്ങിന്റെ കാര്യങ്ങളും എനിക്കറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ദക്ഷ ഇങ്ങനെ പറഞ്ഞുതരാണ്. ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഈ റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ 14 താഴെയുള്ള കുട്ടികൾക്കൊക്കെ തട്ടാമയിലാണ് പ്രാക്ടീസും കാര്യങ്ങളും മത്സരങ്ങളും ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് റിംഗിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മുടെ ദക്ഷക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷ ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ ആണ്. അതിലാണ് ഇപ്പൊ കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പക്ഷേ ദക്ഷ അത് മാത്രമായിരുന്നില്ല, അതിന് മുൻപ് ദക്ഷയ്ക്കൊരു കഥയുണ്ട്. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് ദക്ഷയുടെ മറ്റ് ടാലന്റ് ഒക്കെ? ചിത്രരചനയിലൊക്കെ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ദക്ഷ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ?
0: നേരത്തെ ഞാൻ വേൾഡ് റെക്കോർഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കാല് കൊണ്ട് പെയിന്റ് അടിച്ചതിനൊക്കെ. അത് വർണ്ണമണി സ്കൂൾസ് ഓഫ് ആർട്സിന്റെ ഇതിന്റെ പേരിൽ ഞങ്ങള് ഒരു ക്യാൻവാസിൽ, വലിയൊരു ക്യാൻവാസ് ആയിരുന്നു, അതിന്റെ അകത്ത് കാല് കൊണ്ട് പെയിന്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 4 റെക്കോർഡായിരുന്നു.
1: അതെ അല്ലേ, അപ്പൊ അത് റെക്കോർഡ് ഏത്?

0: ടൈം ഏത് ഇയറിലാണ് കിട്ടിയത്?
1: 2024.
0: അപ്പോൾ കിക്ക് ബോക്സിംഗിൽ മാത്രമല്ല ചിത്രരചനയിലും വളരെ അഗ്രഗണ്യമായിട്ടുള്ള ഒരു കുട്ടിയാണ് ദക്ഷ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ ആണ്. പിന്നീട് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ദക്ഷയ്ക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ് ദക്ഷ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു റെയർ ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേങ്കിലും ഇപ്പൊ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കിക്ക് ബോക്സിംഗിലാണ് കൂടുതൽ അല്ലെ. അപ്പൊ അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതലും ട്രെയിനറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എഫേർട്ട് ഉണ്ട്. അപ്പൊ ട്രെയിനീസിനെ പറ്റിയും ദക്ഷയുടെ കോച്ച് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാമോ?
1: ആ, രാഹുൽ മാസ്റ്റർ ആണ് ഏറ്റവും ഇതിൽ നിൽക്കുന്നത്. പിന്നെ മാസ്റ്റർ ഇങ്ങനെ കേരള കോച്ച് ആയതുകൊണ്ട് ബിസി ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ സീനിയേഴ്സ് ആണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ആര്യൻ കോച്ച്, ടോം കോച്ച്, അർജുൻ കോച്ച്, ഇവര് മൂന്നുപേരുമാണ് ഫുൾ എഫേർട്ട് ഇട്ട് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്.
0: അപ്പൊ ഈ തട്ടാമിയിൽ കയറുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോച്ചസ് ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത്?
1: നമ്മൾ ഫൈറ്റിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു തരും, ഇപ്പൊ നമ്മുടെ ഒപ്പോണൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചിലപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്കിപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ കോച്ചുമാർ പറഞ്ഞു തരും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യണം, മൂവ്മെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ അതൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ മാക്സിമം അതിൻ്റെ എഫേർട്ട് ഇട്ട് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് ആ സമയത്ത് ചെല്ലണം അതിൻ്റെ ഇടയ്ക്ക്.
0: അതെ. ഇപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന ടൈമിൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഫൈറ്റും കൂടെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? അതൊരു പവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ്?
1: നല്ല സ്റ്റാമിന വേണം, നല്ല ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ബോഡി വീക്കാണ്. പക്ഷെ ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചേലും ഇതായിരിക്കും.
0: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു ആ ഒരു തട്ടാമിൽ കയറി നിന്ന ടൈമിൽ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഇടി നമുക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്താണ് തോന്നുന്നത്? മത്സരത്തിൽ ജയിക്കണമെന്നാണോ, അല്ലെ എന്തെങ്കിലും ഒരു ദേഷ്യം അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ തോന്നാറുണ്ടോ?
1: ആ ടൈമില് സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാ. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്തോ ആലോചിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കാണത്തില്ല. അപ്പൊ അതിന് നമ്മള് ജയിക്കണം എന്നുള്ള ഒരു ഇതില് കളിക്കും. കളിക്കുമ്പോ എന്നെ പോലെ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ പോലെ കളിച്ച് ഒരേ മാർക്ക് വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടാമത് നമ്മളെ കളിപ്പിക്കും. പിന്നെ എന്നിട്ട് കളിച്ച് ജയിക്കണം പിന്നെ.
0: അതെ അല്ലേ. അപ്പൊ ഈ ഒരു ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോക്സിംഗ് ലെവലിലാണ് കൂടുതലും ദക്ഷയ്ക്ക് ഇഷ്ടം. അപ്പൊ അല്ലാതെ ഏതൊക്കെ മേഖലയാണ് കൂടുതലും ദക്ഷയ്ക്ക് ഒരു താല്പര്യം എന്ന് പറയുന്നത്?
1: ഞാൻ ഫുള്ളി സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറൊന്നിനും ഈ ഡ്രോയിങ് അല്ലാതെ ഞാൻ വേറൊന്നിനും നോക്കിയിട്ടില്ല. എനിക്ക് സ്പോർട്സ് ആണ് ഇഷ്ടം.
0: സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പൊ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു അത്ലറ്റിക്കിന്റെ വേഷം അല്ലെങ്കിൽ ഒരു ബോക്സറുടെ ഒക്കെ ഒരു വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ ദക്ഷയ്ക്ക് ഇങ്ങനെ രീതിയിൽ ആ ഒരു റോൾ ഒന്ന് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്മൾ റിയൽ ആയിട്ട് ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ ദക്ഷയ്ക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ?
1: ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ വലുതാവുമ്പോ വരുന്ന പോലെ.
0: അതെ. അപ്പൊ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരുമ്പോ നോക്കാം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ ദക്ഷക്കുട്ടിയുടെ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരുപാട് വേദികളിലൂടെ ഗോൾഡ് മെഡൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതാണ് ഒരു മെയിൻ എയിം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷക്കുട്ടിയാണ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ആ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിത്താരമാണ് നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദക്ഷ, ഇങ്ങനെ ഇത്രയും വേദികളിൽ സജീവമായിട്ട് ദക്ഷ തുടരുന്ന ടൈമിൽ ഒത്തിരി മെഡലുകളാണ്, അതായത് ഏകദേശം 11 മെഡലുകൾ ഗോൾഡും സിൽവറിനും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും ആഗ്രഹമുണ്ട്. അതിലുപരിയായിട്ട് പേരൻസ് ഇതൊക്കെ എന്റെ മകൾക്ക് ഇന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നും, അപ്പൊ ഇതിൽ ഏത് ഫീലിങ്സ് ആണ് ദക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്?
3: എനിക്ക് രണ്ടും ഒരേപോലെ ആണ്. പിന്നെ മെഡലും കിട്ടുന്നുണ്ട്, ഫാമിലി നല്ല പ്രൗഡ് ആവുന്നുണ്ട്. അച്ഛന് എസ്പെഷ്യലി നല്ല ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ വരണം എന്നൊക്കെ ഉള്ളത്.

0: കിട്ടിയല്ലോ.
1: അതെ, അപ്പൊ രണ്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അച്ഛനാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്ന, ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന അല്ലേ. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 2025-2026 വുമൻ ലീഗ് അല്ലെ ചാമ്പ്യൻഷിപ്പ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ഖേലോ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൽ സിൽവർ ആണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ടൈമില് എങ്ങനെയായിരുന്നു, പേരൻസ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാരും സെലിബ്രേഷൻ മോഡ് എങ്ങനെയായിരുന്നു?
0: ഞാൻ ഫസ്റ്റ് ഈ നാട്ടിൽ അറിഞ്ഞോന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് കയറിയപ്പോ പറഞ്ഞു അവിടെ ഒന്ന് ചെല്ലണം, അവിടെ മേളമായിട്ടുണ്ട്. നമുക്ക് ഞാൻ അങ്ങനെ ഞങ്ങളുടെ വീട്ടിന്റെ വാതക്കൊക്കെ എത്തിയപ്പോ അവിടെ ഫുള്ള് ഫ്ലെക്സും നാട്ടുകാരെല്ലാരും വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോ കുറേ അടുത്തു നിന്ന് അനുമോദനമൊക്കെ കിട്ടി, കുറെ ട്രോഫീസ് കിട്ടി, ഇങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തോനെ കിട്ടിയിട്ടുണ്ട്.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ ആ മത്സരത്തിൽ വിൻ ചെയ്ത സമയത്ത് ഇത്രയും ഇതിങ്ങനെ എക്സ്പ്ലോർ ആവും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ നാട്ടിലൊക്കെ എത്തിയ ടൈമിലാണ് ഇത് ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ദക്ഷയ്ക്ക് മനസ്സിലായതല്ലേ. അപ്പൊ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ദക്ഷയുടെ അമ്മയാണ്, ദക്ഷയുടെ അച്ഛനാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോ പേരൻസ് എങ്ങനെയായിരുന്നു റിയാക്ഷൻ ഒക്കെ?
0: അവർക്ക് നല്ല ഇതായിരുന്നു. മോളാണല്ലോ, കൂടുതലും ദക്ഷയെന്നല്ല ബോക്സർ എന്ന് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞു ബോക്സറിന്റെ അമ്മ, ബോക്സറിന്റെ
1: ഫൈറ്ററിന്റെ അമ്മ എന്ന രീതിയിലാണ് ഇപ്പൊ പറയുന്നത് അല്ലേ. അപ്പൊ അവര് ആ രീതിയിൽ ദക്ഷ വഴി ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ദക്ഷയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ദക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്പോർട്സിൽ ഒരുപാട് താരങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കയറി, അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഇതിന്റെ ഒരു സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ദക്ഷ പറഞ്ഞൊരു കാര്യം എനിക്ക് ചെറിയ ചിരി വന്നു എങ്കിലും, നമ്മളെല്ലാരും ഇങ്ങനെ ചെറുതായിരുന്ന സമയത്ത് ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒന്ന് വണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ആഗ്രഹം ഒന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പൊ അതിനൊരു ബോക്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകണം. അതായിരുന്നു ദക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നതായി എത്തി നിൽക്കുന്നത് നാഷണൽ ലെവലിലാണ്. ഇനി ഇന്റർനാഷണൽ ലെവലിലൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ദക്ഷയ്ക്ക് അവസാനമായിട്ട് എന്താണ് ഒരു ഒരു ബിഗ് ഡ്രീം എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടൊക്കെ ആയിട്ട്?
0: ഇനിയും ഞാൻ കൂടുതലും മെഡലൊക്കെ വാങ്ങിക്കണം, അച്ഛനെ ഒക്കെ പ്രൗഡ് ചെയ്യിപ്പിക്കണം, പിന്നെ ഞങ്ങളുടെ കോച്ചിനെയൊക്കെ എല്ലാരും അറിയണം, നമ്മുടെ കേരളം അറിയണം എന്നാണ് ആഗ്രഹം.
1: അതെ, അപ്പൊ കേരളം ഇനിയും ഒരുപാട് നല്ല നല്ല അവാർഡുകള് അതുപോലെ മെഡലുകളും കേരളത്തിന് ലഭിക്കട്ടെ, ദക്ഷ വഴി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ എപ്പിസോഡ് നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. റേഡിയോ സാന്ത്വനത്തെ പറ്റി എന്താണ് ദക്ഷയ്ക്ക് പറയാനുള്ളത്?
0: ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന്. പിന്നെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള NM പിള്ള സാറിന് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു.
1: താങ്ക് യു സോ മച്ച് ദക്ഷ. അപ്പൊ കുറച്ച് നേരങ്ങളിൽ ഇങ്ങനെ എനിക്കറിയാത്ത കുറേ വിശേഷങ്ങളിലൂടെ, തട്ടാമിയിലെ വിശേഷങ്ങൾ, ബോക്സർ എന്ന രീതിയിലുള്ള സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് വേദികളിലൂടെ സജീവമായിട്ട് തുടരട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങളും കുട്ടിത്താരങ്ങളുടെ മനോഹരമായ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം.

ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ ഇന്ന് June 2nd. ഒരുപാട് വിശേഷങ്ങളുമായി ഓണെ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പോൾ നമ്മൾ June 2nd ഒരു ബ്യൂട്ടിഫുൾ ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പേരൻസിനൊക്കെ പറയാൻ കാണുമായിരിക്കും അല്ലേ. കുട്ടികളെല്ലാം സ്കൂളിൽ പോയ ഒരു ടൈമാണ്. അപ്പം എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ കരഞ്ഞ് ബഹളം വെച്ച്, അല്ലെങ്കിൽ സാധാരണ കുട്ടികളൊക്കെ എങ്ങനെയാണ്, നേരത്തെ എണീക്കും, ഈ വെക്കേഷൻ ടൈമിലൊക്കെ നേരത്തെ എണീക്കും. പക്ഷേ ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കിടന്നോട്ടെ, അല്ലെങ്കിൽ വയറുവേദന, അങ്ങനെ ഇങ്ങനെ എന്നുള്ള ബഹളങ്ങളാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരുപാട് നാടകങ്ങൾ

0: കാണേണ്ടിയിരിക്കുന്നത് അല്ലെ അമ്മമാർക്ക്?
1: എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ കുറച്ചു ദിവസം അത്രയുള്ള നാടകങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം തുറന്നതല്ലേ ഉള്ളൂ, ആ ക്യൂരിയോസിറ്റി ഇപ്പോഴും കാണും.
0: തീർച്ചയായും തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും, അതൊക്കെ പെട്ടെന്ന് അയച്ചു പറഞ്ഞോളൂ. പറയേണ്ട, അതായത് വാട്സപ്പ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 8848558785 ഈ ഒരു നമ്പറിലാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും പാർവതി

0: അങ്ങനെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ പേരൻസിനോട് എങ്ങനെയായിരുന്നു വന്ന് പറഞ്ഞത്, അതൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഈ സ്കൂളിങ്ങിലെ ആദ്യത്തെ ദിവസം, അധ്യയന വർഷത്തിൽ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്തോളൂ.
1: അതേപോലെ നിങ്ങളുടെ സ്കൂൾ ലൈഫും അതായത് എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കും അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികളുടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അല്ലേ.
0: അതെ, ഇന്നലെ നമ്മൾ സത്യം പറഞ്ഞ ഒരു ലൈവ് നമുക്കുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിൻ്റെ. ആ ഒരു ടൈമിൽ കുട്ടികളൊക്കെ നമ്മുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെയായിരുന്നു. ആദ്യ ദിവസമൊക്കെ ഒരു കരച്ചിലും ബഹളവും കുറേ കരഞ്ഞുണ്ണികളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാവരും നല്ല ബ്രൈറ്റായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് കരച്ചിലൊന്നും ഇല്ലെന്ന രീതിയിൽ രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയം, അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണല്ലേ പാർവതി നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പല കുട്ടികളുടെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് അറിയാവുന്ന കുറേ കുട്ടികളുടെയും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു. ഇന്നലെ ഇപ്പോൾ ഈ സ്കൂൾ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ഒരു തകൃതി എന്ന് പറഞ്ഞാൽ എന്താ, നെയിംസിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ ബുക്ക് പൊതിയുക, അതിൻ്റെ ബഹളമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിങ്ങിലേക്ക് പോകുന്നു, പിന്നെ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതൊക്കെ കീർക്കളയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ പേരൻസൊക്കെ വളരെ കെയർ ചെയ്ത് അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ പേരൻസിനും ഒരു നോർമൽ അതായത് സാധാരണ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ നിന്ന് മാറി അതിരാവിലെ തന്നെ എണീറ്റ് കുട്ടികളൊക്കെ കറക്റ്റ് ടൈമിൽ, ഇപ്പോൾ എന്താ പറയുക, സ്കൂൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിക്കുക, അതിന് മുമ്പ് തന്നെ ഈ സ്കൂൾ ബസ് വരുന്നൊരു പരിപാടിയൊക്കെയുണ്ട്. ചിലർക്കൊക്കെ ആണെങ്കിൽ അതിരാവിലെ തന്നെ സ്കൂൾ ബസ്സൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ റുട്ടീനിലേക്ക് നമ്മൾ വീണ്ടും കടന്നിരിക്കുകയാണ് എന്നുള്ളതിലേക്ക് എത്താണ്. അപ്പോൾ അതിലേക്ക് കുഞ്ഞുങ്ങളെ പോലെ തന്നെ പേരൻസും ഇൻവോൾവ് ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും തകൃതിയായിട്ട് ഈ ഒരു 10 മണി 10:10 സമയത്തൊക്കെ പേരൻസ് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് തോന്നുന്നല്ലേ പാർവതി.
1: അതെ അതെ, അതേപോലെ തന്നെ സ്കൂളിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? രണ്ട് സൈഡ് മുടിയൊക്കെ പിന്നിട്ട്.
0: രണ്ട് സൈഡ് മുടി പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല, പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ എങ്കിൽ സ്കൂൾ ലൈഫ് എന്തായാലും നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു 25 ഒക്കെ കഴിയുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അങ്ങ് റിഗ്രറ്റ് ആണ്, അതിനത്രമാത്രം നമ്മൾ ആസ്വദിച്ചില്ല, കുറച്ചും കൂടെ കളറായിട്ട് ആസ്വദിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു ടൈമാണ് 25 കഴിഞ്ഞിട്ടുള്ളൊരു ടൈം. തീർച്ചയായും പേരൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരുടെ ഒരു കാലം സൂപ്പർ ആയിരുന്നല്ലേ. പാർവതി ആഗ്രഹിച്ചിട്ടില്ലേ?
1: തീർച്ചയായും
0: തീർച്ചയായും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു പ്രായമാണ് അവരുടെ ഒരു പ്രായം, അവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നതും. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ടൈം എന്ന് പറഞ്ഞൊരു 11 മണിക്ക് സ്നാക്ക് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ അങ്ങനെ സ്നാക്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളാണെങ്കിൽ ഇന്നത് വേണം, ഇന്ന ദിവസം ഇന്നത് വേണം എന്ന് പറഞ്ഞൊക്കെ അമ്മമാരൊക്കെ തലവേദനയാക്കി എടുക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ വീട്ടിലെയും ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇന്നലെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ കേണീറ്റോ? സാധാരണ ചില പേരൻസ് ആണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പേ തന്നെ ഈ റുട്ടീൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യും, പ്രീ പ്ലാൻ ചെയ്യും. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അവർ നേരത്തെ തന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് അലാം വെച്ചിട്ട് കുറച്ച് പതുക്കെ സ്റ്റെപ്പായിട്ട് ഇണീപ്പിച്ച് ശീലിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ദിനചര്യകളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് നടത്താറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത പേരൻസ് ഉണ്ടോ? അങ്ങനെ മിടുക്കന്മാരായിട്ട് ചെയ്തിട്ടുള്ള പേരൻസ് ഉണ്ടോ? പക്ഷെ നമ്മളെല്ലാവരും നോർമലി ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമ്മൾ മടിച്ചുകളായിട്ട് നിന്ന് പിന്നെ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ മാറി പിന്നെ അതൊരു തലവേദനയായിട്ട് മാറും. സ്കൂൾ പെട്ടെന്നൊരു ഓപ്പണിംഗ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കും അത് പെട്ടെന്നൊന്ന് ആയി എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ, തീർച്ചയായും അങ്ങനെ വരാനൊരു സാധ്യത കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ചലഞ്ചിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു എനർജിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. സമയം 10:12 ആയിരിക്കുന്നു. അതെ,
1: നമ്മളുടെ ഇന്നലത്തെ പ്രവേശനോത്സവം നമ്മുടെ മന്ത്രി പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSലാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി N. Shamsuddin കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, ആക്റ്റീവായി. ഇന്ന് തന്നെ രാവിലെ ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ?
0: അതെ അതെ അതെ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പൊ 2 മാസം നമുക്കിപ്പോ വോക്കിംഗ് ഡേയ്സിൽ അങ്ങനെയുള്ള പോകുമ്പോഴൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ നല്ല തിരക്കായിരിക്കും, എല്ലാ ബസ്സുകളിലും നല്ല തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ പല സ്കൂളുകളിലും അതായത് മിക്ക സ്കൂളുകളും 80% സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ 1-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ചില CBSE സ്കൂളിലൊക്കെ LKG തൊട്ട് പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുധനാഴ്ചകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ചില സ്കൂളുകൾ 9-ാം തീയതിയാണ് തുറക്കുന്നത്. തുറക്കുന്നതെന്നും ഉണ്ട്.
0: അതെ, അപ്പൊ അങ്ങനെ ഈ ഒരു ആഴ്ച അല്ലെ, ഈ ഒരു ആഴ്ചക്കുള്ളിൽ എല്ലാ സ്കൂളുകളും

0: ണാവും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും ഹാൻസമായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷകളോടെ നോക്കി നിൽക്കുന്ന തമിഴ്നാട്ടിലെ അല്ലേ, അവിടെയാണെങ്കിൽ അതികഠിനമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ അതിന് രീതിയിൽ തന്നെ കുട്ടികളുടെ ഒരു നിവേദനവും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ സി എം ആയിട്ടുള്ള ജോസഫ് വിജയ് അല്ലേ, വിജയ് സർ അവിടെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. 4ാം തീയതിയാണ് കുട്ടികൾക്ക് സ്കൂൾ ഓപ്പണിംഗ് നടത്തുന്നത്. അപ്പോൾ എല്ലാ സ്കൂളുകളിലും അവിടെ 4ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സി എമ്മിനെയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറിനെയാണ് നമ്മൾ പൂക്കി സി എം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടേതും വിജയ് സാറും പൂക്കി ഹാൻസം എന്ന രീതിയിലൊക്കെ കുട്ടികളൊക്കെ കുറേ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പേജ് ചെയ്തു, ഞങ്ങളുടെ ഇവിടെ ഓപ്പണിംഗ് 4ാം തീയതിയാണ് എന്നൊക്കെ ഉള്ള കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇന്ന് ഈ ഒരു 2026-27 അധ്യയന വർഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു ആശംസകൾ നേരാണ് അല്ലേ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു എന്താ പറയുക, നമ്മുടെ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും പുതിയൊരു ഭാവിയിൽ നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കാനുള്ള ഒരു പുതിയ ചുവടുവയ്പ്പിലാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് ഒരുപാട് പ്രത്യേകതകളിലൂടെ നമ്മൾ ഇന്നലത്തെ ഒരു ലൈവിൽ നമ്മൾ പറയുണ്ടായി, ഒരുപാട് പുതിയ പുതിയ ചുവടുവയ്പ്പുകളാണ് ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി കാര്യങ്ങളാണെങ്കിലും കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവരുടേതായ കുറേ സേഫ്റ്റി കാര്യങ്ങളാണെങ്കിലും അവധികളാണെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഒരു പുതിയ അധ്യായ വർഷത്തിൽ. അപ്പം അത് നമുക്ക് കുറേ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുകയാണ് അല്ലേ.
1: അതെ, നമ്മൾ ഇന്നലെ തന്നെ ലൈവിൽ പോയപ്പോൾ സൈബറിൻ്റെ കാര്യത്തിലും അതേപോലെ മറ്റ് മദ്യം അങ്ങനത്തെ ലഹരി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും കുട്ടികളെ കൂടുതൽ ബോധവൽമാരാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നതെന്ന് നമ്മുടെ എച്ച് എം നമ്മളോട്
0: പറയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ തിരുമല്ലവാരത്ത് സ്കൂളിൽ നമ്മൾ പോയപ്പോഴും അതുപോലെ തന്നെ സെയിം നമ്മളോട് ഇങ്ങോട്ട് പറയുണ്ടായി. പിന്നെ പല സ്കൂളുകളും ഇതിനെതിരെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പല നടപടികളും എടുക്കുന്നുണ്ട്. തുടക്ക സമയത്തുണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു രീതി അല്ലാതെ ഈ വർഷം മുഴുവൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അധ്യാപകരെല്ലാം വളരെ എനർജി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ലൊരു രീതി കൊടുക്കുക. പേരൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കമ്പനി ആവുന്നത് അധ്യാപകരോടാണ്. എന്ത് കാര്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും എല്ലാം, അപ്പോൾ അവരെല്ലാം വളരെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേരുകയാണ്, കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലൊക്കെ. അപ്പോൾ ചെറിയ മടിയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കണ്ടുവരാണ്, അയ്യോ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ചാടി എണീക്കുന്നു. അപ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥി അല്ലെന്ന രീതിയിൽ കിടക്കുമ്പോൾ അയ്യോ ഞാനൊരു അധ്യാപികയാണ് എന്ന രീതിയിൽ പോകുന്ന അധ്യാപകരും ഉണ്ട്. പക്ഷെ അവരൊക്കെ നോർമൽ രീതിയിലേക്ക് വരും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
1: എല്ലാവരും ഒരു റുട്ടീനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് മുതൽ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ സ്കൂളിൽ പോകും എന്ന് തന്നെയാണ് മിക്ക മക്കളുടെയും ആവശ്യം. കാരണം 2 മാസം വീട്ടിൽ ഇരുന്ന് പണ്ടൊക്കെയാണെങ്കിൽ പാടത്തൊക്കെ പോയി കളിക്കാം, പക്ഷെ ഇപ്പൊ അവർക്ക് പറ്റില്ലല്ലോ. അത് കാരണം അവർക്ക് സ്കൂളിൽ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാൽ മതി, അവർക്ക് അങ്ങ് കോമ്പൗണ്ട് കാണുമ്പോൾ അങ്ങ് ഓടണം, അതാണ് അവരുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം.
0: തീർച്ചയായും അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാ മക്കളെ പറ്റിയും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലെ. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ തകൃതികൾ, വീട്ടിൽ വന്നിട്ട് എങ്ങനെയൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഓ ബോറാണ് അങ്ങനെയൊക്കെയാണോ പറഞ്ഞു, അതോ രസകരമായിട്ട് കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങളാണോ ഷെയർ ചെയ്തത് എന്നൊക്കെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ചൂടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഇന്ന് മുതൽ 10 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ അലേർട്ടുകളില്ല. പക്ഷേ എങ്കിലും സേഫായിട്ടിരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വരുന്ന തുടർ ദിവസങ്ങളിൽ, അതായത് ബുധനാഴ്ച മുതൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് മെയിനായിട്ട് പറയുന്ന റിപ്പോർട്ടുകൾ അല്ലേ. അപ്പോൾ മഴ ദാ എത്താറായി, കാലവർഷത്തിലേക്ക് നമ്മൾ ദാ ചുവടുറപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ.
1: അതെ, പോവാം. 10:17 നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമായിരിക്കുന്നു.
0: നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: റൊമാൻസ് ഒരു പൊടിക്കോറായിരുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നിങ്ങൾക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ് ടെക്കായിട്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേട്ടു, ഒരു മഴപ്പാട്ട് തന്നെയായിരുന്നു. ഇപ്പം ക്ലൈമറ്റ് അത്യാവശ്യം ചൂടിൽ നിൽക്കുകയാണെങ്കിലും ദാ അടുത്ത ദിവസങ്ങളിൽ മഴ വരുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഒരു പാട്ടിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി.
3: ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ മഴ പെയ്യട്ടെ.
2: അതെ, ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടിമിന്നലൊന്നും ഇല്ലാതെ നൈസ് മഴകളൊക്കെ പെയ്യട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭൂമി തണുക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇനിയും. യെസ്, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10:22 ആയിരിക്കുന്നു.
3: അതോടൊപ്പം മഴയോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനവും കൂടെ കേട്ടോണ്ടേയിരിക്കും.
2: അതെ, തീർച്ചയായും മഴയും എന്താ പറയുക, നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കണമെങ്കിലും നിങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ഇപ്പം ഈ ഒരു ടൈമിൽ ഒന്ന് ചില്ലടിച്ചിരിക്കുന്ന ഒരു ടൈമായിരിക്കും. കുട്ടികളെല്ലാം പോയി ഒന്ന് സൈലൻ്റായി വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടൈമാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും. അപ്പോൾ അവർക്കൊന്ന് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് കേൾക്കാൻ നമ്മുടെ റേഡിയോ സാന്ത്വനം ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ പ്രത്യേകിച്ചും നിങ്ങളിലേക്ക് പറയാണ്, നമുക്കൊരു ആപ്ലിക്കേഷൻ കൂടെയുണ്ട്, റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൂടി ഡൗൺലോഡ് ചെയ്യൂ. ഇതൊരു നോർമൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ മാത്രമല്ല

0: ക്യാൻസർ പേഷ്യൻറ്റിന് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ കൂടിയാണ് ഈ ഒരു ഡൗൺലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യൂ എന്ന് കൂടി പറയുന്നു അല്ലേ.
1: യെസ്, എല്ലാവരും എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കുക അല്ലേ, നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു, സ്കൂൾ തുറപ്പിൻ്റെ കാര്യങ്ങളായി, കുട്ടികളെല്ലാം സ്കൂളിൽ പോയി, എല്ലാവരും നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ, എന്താണ് വീണ്ടും ഒരു ഗ്യാസ് ബോംബ് വന്നിരിക്കുകയാണ്. അതെ, ഗ്യാസിൻ്റെ വില കൂട്ടി അല്ലേ, 4 മാസത്തിനിടെ കൂട്ടിയത് 1422 രൂപയാണ് നമ്മുടെ ഗ്യാസിന് വില കൂട്ടിയത്. പക്ഷെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ വിമാന ഇന്ധന വില ഒന്ന് കുറച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സ്കൂൾ തുറപ്പും അതായത് ഉച്ചഭക്ഷണവും എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കാരണം അമ്മമാരും സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങളും എല്ലാം ഒരു വലച്ചിലായിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഗ്യാസിന് വില കൂട്ടി എന്നുള്ളതാണ്.
0: അതെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ ലൈവുകളിലെല്ലാം പല ടൈമിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. പലയിടത്തും യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതിന് അങ്ങനെയല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സേഫായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ള സർക്കാരാണെങ്കിൽ എല്ലാം അതിന് പ്രോപ്പറായിട്ട് സാധാരണക്കാർക്ക് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള രീതിയിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8488558785. അപ്പോൾ പാർവതി, പുതിയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് പാർവതി.
1: അതെ
0: അതെ, പുതിയ പുതിയ എത്ര സിനിമകൾ കണ്ടു ഇപ്പൊ അടുത്തതായിട്ട്?
1: റീസെന്റ് ദൃശ്യം മാത്രം
0: കണ്ടു. ദൃശ്യം 3 നമ്മൾ അടിപൊളിയായിട്ട് പോയി കണ്ടു. പക്ഷെ എങ്കിലും തമിഴ്നാട്ടിലല്ലേ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ 2026 ഏറ്റവും വലിയ കളക്ഷനിലേക്ക് പോയ ചിത്രമാണ് RJ ബാലാജിയുടെ സംവിധാനത്തിലെത്തിയ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറായിട്ടുള്ള സൂര്യ അഭിനയിച്ചിട്ടുള്ള കറുപ്പ് എന്ന ചിത്രം അല്ലേ. അപ്പൊ ആ ചിത്രം സൂര്യയുടെ ഒരു കരിയറിൽ തന്നെ ആദ്യത്തെ ഒരു 300 കോടി ക്ലബിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിത്രം 300 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പല സൂര്യ ഫാൻസിനും വളരെ തകൃതിയായിട്ട് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഈ ഒരു സന്തോഷത്തിൽ അതിൽ 2 മലയാളി സാന്നിധ്യം കൂടി ഉണ്ട്.
0: പിന്നെ നമ്മൾ തീർച്ചയായും ഈ ഒരു കറുപ്പ് എന്ന് പറഞ്ഞ ചിത്രം സൂര്യയുടെ സിനിമയാണ്. അതിലെന്താ പറയുക, കുറേ അതിൻ്റെ പ്രമേയം, ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു പ്രമേയം എന്ന് പറയുന്നത് അഴിമതി നിറഞ്ഞ കോടതിയുടെയും അതിനെതിരെ നടക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെയും പേരിൽ വേട്ടി കറുപ്പ് എന്ന കാവൽ ദൈവത്തിൻ്റെ കഥയാണ് അത് പറയുന്നത്. അപ്പോൾ അത് സൂര്യയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിക്കുന്നത് ഇന്ദ്രൻസ് അല്ലെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കോമഡി റോളിലൂടെ തുടക്ക കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തന്നെ ഒരു തയ്യക്കാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം വന്നത്. പിന്നീട് ചെറിയ ചെറിയ റോളുകളിലൂടെ അദ്ദേഹം വളരെ സജീവമായിട്ട് വന്നു എന്നുള്ളതാണ്.
1: ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഹോം എന്ന സിനിമയിലെ അഭിനയം തന്നെയായിരിക്കും. അതേപോലെ മറ്റൊരു മലയാളി സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാതൽ സിനിമയിലൊക്കെ അഭിനയിച്ച അനഘമായ രവി,
0: അതെ,
1: നമ്മുടെ മമ്മൂട്ടിയുടെ മകളായിട്ടൊക്കെ അഭിനയിച്ച മകളായിട്ടൊക്കെ അഭിനയിച്ച ആ ഒരു പെൺകുട്ടി ഇതിൽ നിറ സാന്നിധ്യമായിട്ട്
0: നിൽക്കുന്നുണ്ട്.
1: അങ്ങനെ നമുക്കും കൂടെ സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിൽ 2 കഥാപാത്രങ്ങൾ ആ സിനിമയിൽ മലയാളി ആയിട്ടുണ്ട്.
0: അതെ, തീർച്ചയായും. അത് നമുക്ക് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം അനഘാരവിയുടെ കാര്യം പറയുകയാണെങ്കിലും വളരെ നോർമലായിട്ട് കൊടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ രസമായിട്ട് അഭിനയിക്കുന്നൊരു കുട്ടിയാണ്. ഇന്ദ്രൻ സേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ടതല്ല അല്ലേ, ഏത് റോളാണെങ്കിലും നമ്മൾ അതിശയിപ്പിക്കുന്ന റോൾ. പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു സിനിമയിലാണെങ്കിൽ എനിക്ക് ജി പേ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം ചെയ്തു. അത് കണ്ടിട്ട് പല സമയത്തും പല എന്താ ഇൻ്റർവ്യൂവിനാണെങ്കിലും പല പ്രമോഷൻ ക്ലിപ്പുകളിലാണെങ്കിലും സൂര്യ തന്നെ അതിശയത്തോടു കൂടിയാണ് ഇന്ദ്രൻസിൻ്റെ ആ ഒരു റോളാണെങ്കിലും അത് ചെയ്യുന്ന രീതികളാണ് കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മലയാളികൾക്ക് തീർച്ചയായിട്ടും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെയാണ് പോകുന്നത്. പല അന്യഭാഷ സിനിമകളിലൂടെയും വളരെ സജീവമായിട്ട് മലയാള സാന്നിധ്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും എന്താ ചെറിയ ചുവടുവയ്പ്പിലൂടെ ഒരു കോമഡി ആക്ടർ എന്ന രീതിയിൽ നിന്ന് ഇന്നൊരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് ഇന്ദ്രൻസ് മാറുന്ന ഒരു യാത്ര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ, അപ്പം സിനിമ കാണാൻ പ്ലാൻ ഉണ്ടോ?
0: പിന്നെ തീർച്ചയായും ഇപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോഴും ഇന്ദ്രൻ സേട്ടൻ്റെ റോൾ എന്തായിരിക്കും, അതിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ, കണ്ടവരുണ്ടെങ്കിൽ നൈസിനൊക്കെ ഒരു റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് തരാമെന്നാണ്. വലിയ രീതിയിലൊന്നും തരണ്ട, ഞങ്ങൾക്ക് ആ സിനിമ കാണേണ്ടിയിരിക്കുന്നു അല്ലേ.
1: അപ്പോൾ എല്ലാവർക്കും ഉടനെ കാണാൻ പറ്റട്ടെ.
0: അതെ, അപ്പോൾ കഥാപാത്രത്തിലൂടെ വളരെ വിസ്മയം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു നല്ലൊരു രീതി കൂടി, ആ ഒരു നല്ലൊരു ക്യാരക്ടർ കൂടി ഈ ഒരു ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം. അപ്പൊ സൂര്യ സാറിന് ഒരു കൺഗ്രാജുലേഷൻ, ആദ്യത്തെ ഒരു 300 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ റേഡിയോ സാന്ത്വനവും നമ്മളും വളരെ സന്തോഷിക്കുന്നു. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്തുനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതി പ്രസാദ്, എന്നോടൊപ്പം
3: പാർവതി പ്രസാദിനൊപ്പം ഞാൻ ആതിര. യെസ്, അപ്പൊ നമ്മള് നല്ലൊരു പാട്ടൊക്കെ കേട്ടു. കറുപ്പ് എന്ന ചിത്രത്തിലെ, കറുപ്പ് എന്ന ചിത്രം 300 കോടി ക്ലബിലേക്ക് ആഗോളതലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് നമ്മൾ നല്ലൊരു പാട്ടൊക്കെ, ആ സിനിമയിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു.

0: എല്ലാവരും മടിയൊക്കെ കൂടാതെ സ്കൂളിലൊക്കെ പോയോ എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരിക്കുന്ന ടൈം ആയിരിക്കും, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
1: ഞാനിങ്ങനെ വിചാരിച്ചോളൂ, എന്താ ആതിര കുസൃതി ചോദ്യവും കടങ്കഥയും ഒന്നും കൊണ്ടുവന്നില്ലേ എന്റർടൈൻമെന്റ്? കാരണം ഞാൻ ഇതുവരെ ആ ലെവലിലോട്ട് അങ്ങോട്ട് എത്തിയില്ലല്ലേ.
0: യഥാർത്ഥത്തിൽ കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ച് ടഫുള്ള അല്ലെങ്കിൽ കുറച്ച് എന്റർടൈൻമെന്റ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കണ്ടേ, അത് വളരെ വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു കുസൃതി ചോദ്യം ചോദിക്കാം അല്ലേ. അപ്പോൾ ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: ലെൻസ്?
0: അതെ.
1: ഓക്കെ.
0: അപ്പൊ ഇന്ന് എല്ലാവരും വളരെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്, അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് വായിക്കാം. നമ്മുടെ അടിമാലിയിൽ നിന്ന് അയച്ചിരിക്കുകയാണ് മെസ്സേജ്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. മിഖിൽ അടിമാലിയാണ് അയച്ചിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിൽ എല്ലാവരും തിരക്കിലാണ്. അതെ, വളരെ തിരക്കിലായ ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്ന് തോന്നുന്നു മെസ്സേജസ് ഒക്കെ അയക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് എല്ലാവരും. ഇതിനിടയിലാണ് ഞാൻ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്ന ബിനീഷ് ആശാനെ ശ്രദ്ധിച്ചത്. രണ്ട് ദിവസമായിട്ട് വീട്ടിൽ പോലും പോകാതെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുകയാണ് അദ്ദേഹം. പുത്തൻ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സന്തോഷത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു രഹസ്യമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. റേഡിയോ കേൾക്കുന്നതാണ് ആശാന്റെ സന്തോഷം. കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടിയിട്ടും ഒരു ഗാനം വച്ചു തരണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിഖിൽ. അപ്പം മിഖിൽ പറയാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള ബിനീഷ് ഏട്ടൻ ഒരു തയ്യൽക്കടയുണ്ട്. അപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം ആ ഒരു തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റേഡിയോ കേൾക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ പാട്ട് കേൾക്കുന്നു, നമ്മുടെ വർത്തമാനങ്ങളൊക്കെ കേട്ട് അദ്ദേഹം എപ്പോഴും ഇരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സ്കൂൾ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ യൂണിഫോം സ്റ്റിച്ചിങ് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. സ്റ്റിച്ചിങ് സെൻറ്ററിലൊക്കെ നല്ല തിരക്കുള്ളൊരു ടൈമാണ്. നമ്മൾ ഇന്ന ഡേറ്റ് തരാൻ പറഞ്ഞാൽ അവർ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് മിഖിൽ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളത് പ്ലേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും. മിഖിലിനും ബിനീഷ് ഏട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തതായിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് നമ്മുടെ ജോബി ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ശുഭദിന ചിന്ത കൂടി അദ്ദേഹം അയച്ചിട്ടുണ്ട്. വെറുതെ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാവില്ല, എളുപ്പത്തിൽ നേടിയ ഒന്നിലും സംതൃപ്തി ഉണ്ടാകില്ല. പെട്ടെന്ന് അടുക്കുകയും അതിലും പെട്ടെന്ന് അകലുകയും ചെയ്യുന്ന കാലമാണിത്. ആത്മാർത്ഥതയ്ക്ക് വിലയുള്ള കാലമൊക്കെ കഴിഞ്ഞു. ആർക്കും വലിച്ചെറിയാൻ പാകത്തിൽ ആരിലേക്കും വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക എന്ന് കൂടി അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൊട്ടേഷനാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സൗഹൃദങ്ങളിലേക്കും, നമ്മളെന്താ പറയുക, ഒരു ഒരു ഒരു ഫാമിലി മാൻ എന്ന രീതിയിലാണെങ്കിലും സൗഹൃദം എന്ന രീതിയിലാണെങ്കിലും അറ്റാച്ച്മെൻറ്റ് കൂടുകയാണ് അല്ലേ. പക്ഷേ പല സമയത്തും അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ട എന്ന രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ പല രീതിയിലും ആൾക്കാരെ ദ്രോഹിക്കാതെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോബി ചേട്ടന് നല്ലൊരു ശുഭദിനം നേരുന്നു.
1: എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരു ദിവസം നമുക്ക് ആരംഭിച്ചു തന്നിരിക്കുന്നത്.
0: തീർച്ചയായും. അപ്പൊ നമ്മുടെ സനോജ് നല്ല പുഷ്പങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്, നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ജോബി ചേട്ടനും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. രാജൻ ചേച്ചി അയച്ചിട്ടുണ്ട് മെസ്സേജ്. അപ്പോൾ എല്ലാവരുടെയും ആൻസർ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി പോയല്ലേ,
1: എനിക്കിതൊരു ആൻസർ കിട്ടിയില്ല.
0: അത് ആ ട്രാക്കിലേക്ക് എത്താത്തതുകൊണ്ടാണ്.
1: നമ്മുടെ ശ്രോതാക്കളും ട്രാക്കിലേക്ക് എത്തിയിരിക്കും.
0: അതെ, നമ്മുടെ ശ്രോതാക്കൾക്ക് ആ ഒരു ആൻസറിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതിനുള്ള ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: അത് ആലോചിച്ചപ്പോഴാ സമരം ബത്ലേഹം കണ്ടിട്ടുണ്ടോ?
0: പിന്നെ എത്ര വട്ടം കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, എത്ര വട്ടം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
1: സമരം ബത്ലേഹം കാണാത്ത
0: ആരാണുള്ളത്? അതിൻ്റെ ഒരു പ്രണയമാണെങ്കിലും ആ ഒരു ലുക്കാണെങ്കിലും പലപ്പോഴും മഞ്ജു വാര്യരെന്ന ക്യാരക്ടർ ഇത്രയും നല്ല രസമായിട്ട് അഭിനയിച്ചു, അല്ലെങ്കിൽ അതെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ നല്ല രസമാണ്. ഒരു ട്രാൻസ്ഫർമേഷനൊക്കെ നമുക്ക് മഞ്ജു വാര്യരുടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ.
1: പൂക്കളും ചോക്ലേറ്റും അല്ലാതെ പൂച്ചയും പ്രണയത്തിന് പറ്റും എന്നുള്ളതാണ് സമരം ബത്ലേഹത്തിലൂടെ നമ്മൾ അറിഞ്ഞത്.
0: അപ്പം നല്ലൊരു ചിത്രമായിരുന്നു. ഡെന്നി ആണെങ്കിലും ഡെന്നീസ് ആണെങ്കിലും ആ ഒരു സമരം ബത്ലേഹം ആ ഒരു വീട് കാണാൻ തന്നെ നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലൊരു വീട് കിട്ടിയിരുന്നെങ്കിലെന്ന്.
1: ആമിയും നിരഞ്ജനും

0: ഒന്നും നമുക്ക് ആ പേര് പോലും നമുക്ക് ഒരിക്കലും മറക്കാൻ
1: സാധിക്കില്ല. അതെ, മോഹൻലാൽ സാറിൻ്റെത് ഒരു എന്താ പറയുക ഒരു അതിഥി വേഷമായിരുന്നെങ്കിൽ കൂടിയും സാറിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ചിങ് നല്ല രസമാണ്. ലാസ്റ്റ് എൻഡിങ്ങിലാണെങ്കിലും ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണെങ്കിലും അതിൽ പലപ്പോഴും എന്താ പറയുക മഞ്ജുവാരുടെ ക്യാരക്ടർ ഇങ്ങനെ പറയുകയാണ്, വർണ്ണനയിലാണ് പലതും പറയുന്നത് എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ ഒരു ഒരു ഹൈലൈറ്റ് ആയിട്ട് അന്നത്തെ കാലത്ത് നിന്നിരുന്നത് അല്ലേ.
0: അതെ, എൻ്റെ അമ്മയും പപ്പയൊക്കെ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് അവർ പറയും, ഇന്നും പറയും മോഹൻലാൽ ഉണ്ടെന്നുള്ളത് അത്ഭുതമായിരുന്നു, ആരോടും പറഞ്ഞില്ല, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പോലെ അത് മാറ്റി വെച്ചിരിക്കുന്നു, പോസ്റ്റർ പോലും അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സമരൻ ബെത്ലഹം ഇറങ്ങിയത് 1998 തോന്നുന്നു, ഒരു ഏപ്രിൽ മാസമാണ് സമരൻ ബെത്ലഹം റിലീസ് ചെയ്തത്.
1: അതെ അതെ അതെ. അപ്പൊ ആ ഒരു ടൈമിൽ റൊമാൻറ്റിക് ആണെങ്കിലും എല്ലാം മിക്സ്ചർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിൽ കോമഡി ആണെങ്കിലും നമ്മുടെ എന്താ പറയുക കലാഭവൻ മണിയും ജയറാമൻ തമ്മിലുള്ള ഒരു കോമഡി സീൻ പലതും ഉണ്ട്, നല്ല രസമാണ്. അതിൽ എന്താ ഈ ഒരു ഭാഷ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നതാണെങ്കിലും ഐദ് കസിൻ നെല്ലി ആവാരത് അല്ലെ,
0: ഐദ് കസിൻ നെല്ലി ആരാവത്
1: ഒബ്രു മധുവേ മാടിക്കൊണ്ടേ താത്തന്ത് പേഴ്സണൽ ആസി എല്ലാം നികത്തേസിക്കട്ടെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് എവിടെയൊക്കെ തെറ്റിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നവര് പെട്ടെന്നൊരു വോയിസ് കൂടി അയച്ചോളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഈ സമരൻ ബെത്ലഹേം എന്തിനാണ് പറഞ്ഞു തുടങ്ങിയത്?
0: അതെ, സമരൻ ബെത്ലഹേമിലെ നിരഞ്ജനെ ആമി ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് പറഞ്ഞു തുടങ്ങിയത്. അതെ, ആദരെ പറയുക, വിശേഷം എന്താ?
1: അതെ, 90s ഉള്ള ഒരു കാലഘട്ടത്തിൽ 1998 സിബി മലയന്റെ സംവിധാനത്തിൽ എത്തിയ റൊമാൻറ്റിക് കോമഡി ഫിലിം ആയിരുന്നു സമരൻ ബെത്ലഹേം. ഇന്നും ആ ചിത്രത്തിന് ഏറെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. നല്ല രീതിയിൽ കടന്നു പോയിട്ടുള്ളൊരു പ്രണയ ചിത്രമായിരുന്നു അത്. ആ ഒരു ചിത്രത്തിൽ ആമി നിരഞ്ജൻ അതായത് മഞ്ജു വാര്യർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണെങ്കിലും മോഹൻലാൽ സാറിൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിലും മോഹൻലാൽ സാർ കുറച്ച് ഹൈഡായിട്ട് നിന്നിട്ട് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറയുന്നത് മഞ്ജു വാര്യറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊരു ക്യാമ്പസിൽ അദ്ദേഹം വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങുകയും അതിൽ മൂലം ഉണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും വളരെ സൂപ്പർ ഹീറോ പരിവേഷം അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നിരഞ്ജൻ. അപ്പോൾ ആ നിരഞ്ജൻ എന്നൊരു ക്യാരക്ടറിനോട് ഒരു ഹീറോ പരിവേഷം നമ്മളിങ്ങനെ അപ്പോഴേ ഒന്ന് കൊടുത്തിരുന്നു. പക്ഷെ അത് ആമിയുടെ വാക്കുകളിലൂടെ മാത്രമായിരുന്നു, അതിലെ റീക്രിയേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ സ്പേസോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പുതിയ ജനറേഷൻ ഇന്ന് AI ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ AI ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ 90s മോഹൻലാലിൻ്റെ നിരഞ്ജൻ എന്ന ക്യാരക്ടറിനെ റീക്രിയേറ്റ് ചെയ്ത് AI ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമായിട്ട് മഞ്ജു വാര്യരും മോഹൻലാലും തമ്മിലുള്ള പ്രണയം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ രീതിയാണെങ്കിലും മോഹൻലാലിൻ്റെ അന്നത്തെ ഒരു ലുക്ക് ഏറ്റവും ഇതിലൊരു ലുക്കിനെ ഏറ്റവും എന്താ പറയുക കാണിക്കുന്നതിൽ അധിപൻ സിനിമയല്ലേ, അതിലൊരു ഒരു ലുക്കുണ്ടല്ലോ മോഹൻലാൽ സാറിൻ്റെ, ആ ഒരു ലുക്കാണ് ഇതിനകത്തേക്ക് പ്രോംപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അത്ര മനോഹരമായിട്ടാണ് അതവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി അവർ കാണിക്കുന്നുണ്ട്, അതിന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ.
0: നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്കവരും കണ്ടിട്ടുണ്ടാവും, കാണാൻ പറ്റാത്തവർക്ക് ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ ആ ഒരു വീഡിയോ, അത്ര മനോഹരമാണ്.
1: അതെ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണും. സമരൻ ബെത്ലഹേം എന്ന ചിത്രത്തെ സ്നേഹിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്, കാണില്ല എന്ന് തന്നെ പറയാം.
0: അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരിക്കും?
1: തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നമ്മുടെ ഡെന്നീസിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേർന്നിരിക്കുന്നത് കലാഭവൻ മണിയുടെയാണ്. നല്ല രസമായിട്ടാണ്, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അതെല്ലാം നല്ല രീതിയിലാണ് ഒപ്പിയെടുത്തിരിക്കുന്നത്. പിന്നെ ആ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്,
0: എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് നിരഞ്ജനാണ്.
1: അതെ,
0: ഏറ്റവും മനോഹരമായിട്ടാണ് ലാലേട്ടൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് സങ്കടം വരും, ലാസ്റ്റ് തിരിഞ്ഞൊരു നടത്തമുണ്ട്, അപ്പം തന്നെ വിചാരിക്കും ഓ തിരിഞ്ഞ് അതൊന്നും പറ്റിയിരുന്നില്ല എങ്കിൽ, പക്ഷേ ഡെന്നീസിന് ആമിയേയും കിട്ടണം, അപ്പം അതിലും നല്ലത് ഇങ്ങനെ തന്നെ പോകാം.
1: ക്ലൈമാക്സിൽ തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഡെന്നീസ് തന്നെ ആയിരിക്കണം അതിലെ ഒരു എന്താ വിൻ ചെയ്യണം, അതിലെ അദ്ദേഹത്തിന് കിട്ടണം ആമി എന്ന് വിചാരിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ വന്നിരുന്നു. പക്ഷെ എങ്കിലും ഒരു വേദനയാണ് നിരഞ്ജൻ എന്ന ക്യാരക്ടർ നമുക്ക് തന്നിട്ടുള്ളത്. അതിന് അതിമനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് AI. അപ്പം ഇന്നത്തെ AI ക്രിയേഷൻസിനെയൊക്കെ നമുക്ക് വളരെ പ്രൗഡ് ഫീലാണ് അല്ലേ, ഏതൊക്കെ തരത്തിലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് പ്രോംപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണെങ്കിലും നല്ല കാര്യത്തിനും വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികളാണെങ്കിലും പല രീതിയിൽ ജെമിനി ആണെങ്കിലും എന്താ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്, ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പല രീതിയിലും നമ്മളെല്ലാം പലരുടെയും ഒരു കൺട്രോളിലാണ് എന്ന് കൂടി വിശ്വസിക്കുക അല്ലേ. നമുക്കൊന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ അത് അവർക്ക് വേണ്ടി പറയുന്നു, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അവരിലേക്ക് പറയുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരു എന്താ രഹസ്യ രീതികളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക.
0: ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുക അല്ലേ, മോശമായ ഒരു രീതിയിലേക്ക് അത് പോകാതിരിക്കുക. ഇങ്ങനെയുള്ള സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾക്കായി മാത്രം AI ഉപയോഗിക്കുക.
1: അതെ, അപ്പം നമ്മൾ ഈ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞൊക്കെ ടൈമിൽ എന്തുകൊണ്ടാണ് പാർവതി ആ പൂച്ചക്കുട്ടിയെ പറയാതിരുന്നത്? എന്ത് ക്യൂട്ട്

0: എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതി, എൻ്റെ ഒപ്പം
3: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദാണ് ടെക്കായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും നമ്മളിങ്ങനെ പാട്ടുകളിലൂടെ, ഒരുപാട് കഥകളിലൂടെ, അപ്ഡേഷൻസിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ, നമ്മുടെ സമ്മർ ഇൻ ബദ്ലേഹം എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8488558785. നമുക്കൊരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, എന്തായിരുന്നു? ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ കുസൃതി ചോദ്യം. അത്യാവശ്യം സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്, പ്രകൃതിയായിട്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് ആക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. ചോദ്യം ഇതായിരുന്നു, ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത് എന്നുള്ളതാണ്.
2: ഈ മഴ ആയതുകൊണ്ടാണോ എല്ലാവർക്കും എളുപ്പമായ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ തീരുമാനിച്ചത്?
3: അതെ, മഴ ആയതുകൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ചും പാരന്റ്സ് എല്ലാം കുറച്ച് ക്ഷീണിതയായിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും, സ്കൂളിലൊക്കെ കുട്ടികളെ വിട്ടേ അല്ല, പിന്നെ ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകണ്ടെന്ന് കരുതി. സത്യം പറഞ്ഞാൽ അതല്ല, ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്.
2: അത്രയും ചോദിച്ചു കഴിഞ്ഞു.
3: അതെ, തീർച്ചയായും നമ്മളിങ്ങനെ വിശേഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയാള, അതായത് മലയാള സംഗീത ലോകം നമുക്ക് ഏറ്റവും വിസ്മയമായിട്ട് നിൽക്കുന്നൊരു സംഗീത ലോകം തന്നെയാണ്. പക്ഷേ മറ്റ് അന്യഭാഷകളിലൂടെയും സജീവമായിട്ട് സംഗീതത്തിലൂടെ നമ്മൾ ഇന്നും പിന്തുടരുന്ന ഒരു സംഗീത സംവിധായകനുണ്ട്, ഇസി ജ്ഞാനി എന്ന് തന്നെ അറിയപ്പെടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് ഇളയരാജ. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമാണിന്ന്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആ പ്രതിഭയ്ക്ക് നമ്മൾ നല്ലൊരു രീതിയിൽ റേഡിയോ സാന്ത്വനം ഒരു വിഷ് ചെയ്യുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഇളയരാജ ഇസൈ ജ്ഞാനി അല്ലേ?
2: അതെ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഒഫീഷ്യലി June 3, പക്ഷെ അദ്ദേഹം ആഘോഷിക്കുന്നത് June 2.
3: അതെ, അതെന്തുകൊണ്ടാണ് പാർവതി?
2: എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്.
3: അതെ, അദ്ദേഹം 3rd ജനിച്ചത്, പക്ഷെ 2rd ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മാറാനുള്ള ഒരു കാരണം, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന M. കരുണാനിധിയുടെ ആദര സൂചകമായിട്ടാണ്, അതായത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ് 3rd. അതുകൊണ്ട് തമിഴ്നാട് ആ ഒരു ദിവസം കരുണാനിധിയെ മാത്രമേ ഓർക്കാൻ സാധിക്കാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 2rd ഇളയരാജ തൻ്റെ പിറന്നാൾ ആഘോഷിക്കൂ എന്ന് പറയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് 2rd അദ്ദേഹം തന്നെയാണ് അവർ തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നാണ് എല്ലാ സംഗീത പ്രേമികളും ഇളയരാജയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്.
2: അദ്ദേഹം എത്ര പാട്ടിന് ഈണം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ?
3: എത്ര പാട്ടുകൾക്കാണ്?
2: 4500.
3: അതെ, മലയാളത്തിൽ തന്നെ 30+ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുന്ന പാട്ടുകൾ അല്ലേ. ഇപ്പം തുമ്പിവാ എന്ന് പറഞ്ഞ പാട്ടിന് തന്നെ മലയാളത്തിലേക്ക് ഒരു വാത്സല്യത്തിൻ്റെ ഒരു രീതിയാണ് കൊടുക്കുന്നതെങ്കിൽ, തമിഴിൽ അത് ആ സംഗീതത്തെ വശ്യമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പം എന്തൊരു ക്രിയേഷനാണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഒരു സംഗീത ശൈലി തന്നെ പല രീതിയിൽ പല വികാരങ്ങളിലൂടെ എത്തിച്ചൊരു മഹാപ്രതിഭ തന്നെയാണ് ഇളയരാജ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇസൈ ജ്ഞാനി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ ഒരു പേരിലേക്ക് പോകാനുള്ള ഒരു കാരണം സംഗീതവുമായിട്ട് റിലേറ്റഡ് ആണ് എങ്കിൽ കൂടിയും ജ്ഞാനദിഷികൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ നിന്നാണ് പിന്നീട് ഇസൈ ജ്ഞാനി എന്നുകൂടി അദ്ദേഹത്തിന് പേര് വന്നത് എന്നതാണ് പറയപ്പെടുന്നത്. ചെറുപ്പകാലഘട്ടത്തിലെ നാടകങ്ങളിലും ഗ്രാമീണ സംഗീത പരിപാടികളിലെല്ലാം സംഗീതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് തെന്നിന്ത്യയിലെ തന്നെ ഒരു മികച്ച സംഗീത സംവിധായകനായിട്ട് മാറുകയായിരുന്നു.
2: അതെ, തെലുങ്ക്, മലയാളം, ഹിന്ദി, മറാത്തി, അങ്ങനെ എല്ലാ ഭാഷകളിലും മനുഷ്യരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇസൈ ജ്ഞാനി ഇളയരാജയുടെ പാട്ടുകളാണ് കൂടുതലും.
3: അതെ, അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം ദാസേട്ടൻ്റെ പാട്ടുകൾ, രവീന്ദ്രമാഷിൻ്റെ പാട്ടുകൾ, MG ശ്രീകുമാറിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തമിഴ് ഉലകത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ കൂടുതലും ഈ ബസ്സുകളിലൊക്കെ ഇങ്ങനെ അതിരാവിലകളിലും വൈകുന്നേരങ്ങളിലൊക്കെ പാട്ടുകൾ, നല്ല പാട്ടുകൾ പ്ലേ ചെയ്യും. അതിൽ കൂടുതലും പ്ലേ ചെയ്യുന്നത് ഇളയരാജ ഹിറ്റുകൾ തന്നെയായിരിക്കും. അവരെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇളയരാജ സംഗീതത്തിലൂടെ.

0: തമിഴ് മാത്രമല്ല
1: മലയാളികളും അതെ
0: മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ്.
1: തീർച്ചയായും അങ്ങനെ ഒരുപാട് തുമ്പി വാ തുമ്പക്കൂടത്തിൽ, അതുപോലെ മൂന്നാമ്പൊക്കെ എന്ന ചിത്രത്തിൽ ഉണരുമേ ഗാനം,
0: പപ്പയുടെ സ്വന്തം അപ്പൂസ്,
1: അതെ പിന്നെ വേടാമ്പൽ കീഴും എന്ന ഗാനം, അങ്ങനെ നിരവധി ഗാനങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഗാനങ്ങളിൽ ഒന്നാണ് ആരോ പാടുന്ന ദൂരെ. അതൊക്കെ വളരെ വളരെ ഫേമസ് ആയിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ്. അങ്ങനെ ഒരു നിരവധി ഗാനങ്ങൾ മലയാളത്തിലും അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയങ്കരനായിട്ട് നിലനിൽക്കുന്ന ഇളയരാജയുടെ ഏറ്റവും മെയിൻ ആയിട്ട് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ സിംഫണിയും വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനും കർണാടക സംഗീതവും വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്യക്തികളുള്ള ഒരാളാണ് ഇളയരാജ. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഈ ഒരു വെസ്റ്റേണും എന്താ നാടൻ ശൈലികളും എല്ലാം മിക്സ് ചെയ്ത് സംഗീത സംവിധാനം ചെയ്യാൻ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. യുവ സംഗീത സംവിധായകർക്കെല്ലാം പ്രചോദനമായിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് ഇളയരാജ.
0: അദ്ദേഹത്തിന്റെ പാട്ടുകൾ പിന്നീട് റീമിക്സുകൾ,
1: തീർച്ചയായും
0: നമ്മളിപ്പോ തന്നെ മഞ്ഞുമൽ ബോയ്സിലെ കൺമണി അൻപോട്, അതൊക്കെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ.
1: അതെ, അപ്പോൾ അതിൽ അതിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും സംഗീതത്തിന്റെ കാര്യത്തിൽ ഒരു ലെജൻഡ് തന്നെയാണ് ഇളയരാജ. അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ സാധിക്കുള്ളൂ. അത്രമാത്രം മനോഹര ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
0: ഇപ്പൊ മലയാളത്തിലെ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്.
1: തീർച്ചയായും
0: 1991 അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ദളപതി എന്ന സിനിമയിലെ ഗാനത്തില് ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: തീർച്ചയായും അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായും ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു സംഗീതത്തിന് ഇത്രയും ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇളയരാജ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഇങ്ങനെ യാത്ര തുടരുമ്പോൾ നമ്മുടെ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ ഇന്ത്യ ആണെങ്കിലും ഒരുപാട് ബഹുമതികളിലൂടെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ നൽകി 2018, പത്മശ്രീ 1988 കിട്ടി, ദേശീയ പുരസ്കാരങ്ങൾ നിരവധി 5 തവണയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ മികച്ചൊരു സംഗീത സംവിധായകനായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇളയരാജയുടെ പിറന്നാൾ ദിവസം അതിമനോഹരമായിട്ട് തന്നെ സംഗീതാത്മകമായി തന്നെ നമ്മളിങ്ങനെ എന്താ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്, ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായും. സമയം ഇപ്പോൾ 11 മണി, ഒരു പാട്ടിലേക്ക് പോകേണ്ട ഒരു സമയമാണ്.
1: ഒരു മലയാള ഗാനം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളം ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: പ്രിയ ശ്രോതാക്കളെ, മെയിൻ്റനൻസ് മൂലം പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോണ്ടാക്ട് 8891747673.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറി.

0: കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഹായ് കേൾക്കൂ, റേഡിയോ ശാന്തനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. CVKM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗം ഇക്കണോമിക്സ്, സുവോളജി, ഹിന്ദി അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. കരിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ 11 നടത്തും. കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, UP വിഭാഗത്തിൽ ജൂനിയർ ഹിന്ദി, FTM തസ്തികകളിൽ ഒഴിവ്. അഭിമുഖം June 4 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടത്തും. മയ്യനാട് കല്ലുമൂട് ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരദിനം സമുചിതമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീജ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. മൺട്രോത്തുരുത്ത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ഒഴിവ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ June 8 വരെ അപേക്ഷിക്കാം. കേരള പോലീസ് പെൻഷൻ അസോസിയേഷൻ കൊല്ലം മേഖലാ

0: കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഗവൺമെന്റ് TTI സ്കൂളിലെ കുട്ടികൾക്ക് ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. KSSPU സംസ്ഥാന സെക്രട്ടറി K. സമ്പത്കുമാർ ഉദ്ഘാടനം ചെയ്തു. KPPA ഭാരവാഹികളായ A. റഷീദ്, S. രാധാകൃഷ്ണൻ, K. മഹേശൻ, സൂരജ്, സുഗതൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാർ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ജില്ലയിൽ കണ്ണനെല്ലൂരിൽ ആറാട്ടുവിള കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ June 1 മുതൽ ആരംഭിക്കുന്ന 6 മാസക്കാല ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചിലേക്കുള്ള പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്ന ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം സൗജന്യമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ 18 വയസ്സ് തികഞ്ഞവരും SSLCയോ ഉയർന്ന യോഗ്യതയോ ഉള്ളവരായിരിക്കണം. സർട്ടിഫിക്കറ്റുകൾ, ആധാർ എന്നിവയുടെ കോപ്പി, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ സഹിതം അപേക്ഷകർ കണ്ണനെല്ലൂരിലുള്ള പരിശീലന കേന്ദ്രത്തിൽ June 22 വൈകുന്നേരം 5 മുൻപെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 9447858880 മറ്റൊരു നമ്പർ 9544854112. മൺട്രോത്തുരത്തിൽ പഞ്ചായത്ത് ആംബുലൻസ് സർവീസ് നടത്തുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. June 8 മുൻപ് അപേക്ഷിക്കാം. പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിൽ BTech NRI കോട്ടയിലേക്ക് June 8 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പരുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9447789825. കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് കണക്ക് വിഷയങ്ങളിൽ ജൂനിയർ തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപക ഒഴിവ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ June 9 രാവിലെ 10 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിലെത്താം. വിശദവിവരങ്ങൾക്ക് 0474279800. നമ്പർ ഒരിക്കൽ കൂടി 0474279800. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക്, ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന് വേണ്ടി പ്രഹസ്തനാണ് ഹനുമാനോട് ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിലും ഹനുമാൻ മറുപടി പറയുന്നത് രാവണനോട് തന്നെ നേർക്ക് നേർ മുഖത്ത് നോക്കി തന്നെയാണ്. ഹനുമാൻ ചോദിക്കുന്നു, നീ ചോദിച്ചല്ലോ എന്തിനാണ് ഈ പൂന്തോട്ടം തകർത്തതെന്ന്. ഞാൻ പറയാം, വാനര വംശ പ്രകൃതി ശീലം വിഭോ, ഇത് ഞങ്ങൾ കുരങ്ങന്മാരുടെ ഒരു ജന്മ സ്വഭാവമാണ്, അതെനിക്കുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ഒരു ജന്മ സ്വഭാവമാണ് ഈ കുരങ്ങന്റെ പൂമാല കിട്ടിയ പോലെ എന്നൊക്കെ പറയുമല്ലോ, പിച്ച് ചീന്തുന്നതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്ന് കരുതിയാൽ മതി എന്ന് അല്പം പരിഹാസത്തിലും തമാശ രൂപത്തിലും പറഞ്ഞിട്ട് ഹനുമാൻ പറയുകയാണ്, ഇകലിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം യുദ്ധത്തിൽ നിശിചര വരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. പിന്നീട് നീ എന്താണ് ചോദിച്ചത്? എന്തിനാണ് ഞാൻ

0: നിന്റെ അനുയായികളെ രാക്ഷസന്മാരെ വധിച്ചതെന്ന്. അതിനുള്ള മറുപടി ഇതാണ്, അവരെന്നെ കൊല്ലാൻ വന്നു, ഞാൻ അവരെ കൊന്നു. അവരെന്റെ നേരെ ആക്രമണത്തിന് വന്നു, വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വന്നു, വധിക്കാനായി തന്നെ വന്നു. ഞാൻ അവരെ എതിരിട്ടു, ഞാൻ അവരെ കൊന്നു. ഇതാണ് എന്റെ മറുപടി. മരണഭയം അകതളിരിലില്ല ഇല്ലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കൾ ഇല്ലെന്ന നിർണയം. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മരണഭയം ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. അതേപോലെ എനിക്കും ഉണ്ട് മരണഭയം എന്ന് വേണമെങ്കിൽ നീ കൂട്ടിക്കോളൂ. എന്നെയാണ് അവർ ആക്രമിക്കാൻ വന്നത്. ദശവദന രാവണം സമരഭൂവി യുദ്ധക്കളത്തിൽ വെച്ച്, ഈ യുദ്ധഭൂമിയിൽ വെച്ച് ദേഹരക്ഷാർത്ഥമായി ത്വൽ ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേൻ അഹം, നിന്റെ ഭൃത്യവർഗത്തെ, നിന്റെ കിങ്കരന്മാരായ രാക്ഷസന്മാരെ ഞാൻ വധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ ദേഹരക്ഷാർത്ഥമായിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ് ഞാൻ അത് ചെയ്തത്. എന്നെ അവർ വധിക്കാനായി വന്നതുകൊണ്ട് മാത്രമാണ്, എന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യേണ്ടി വന്നത്. ദശനിയുത ശത വയസ്സി, 100 കോടി വയസ്സായാലും മനുഷ്യന്, 100 വയസ്സല്ല, 100 കോടി വയസ്സായെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ആർക്കും തന്നെ ശരീരം വിട്ട് മരണത്തെ പുൽകാൻ ഇഷ്ടമില്ല. അങ്ങനെ ഒരു ലോക തത്വവും കൂടി ഹനുമാൻ രാവണനോട് പറയാണ്. പിന്നെയാണോ ഞാൻ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും എത്ര കാലം ജീവിച്ചാലും ശരി എന്നാണ് അതിന്റെ അർത്ഥം. 100 കോടി വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഹനുമാൻ ഉദ്ദേശിക്കുന്ന അതാണ്. എത്രമാത്രം കൂടുതൽ കാലം ജീവിച്ചിരുന്നാലും പിന്നെയും മരിക്കാനായി മനുഷ്യർക്ക് യാതൊരു താല്പര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജനിച്ച ആർക്കും തന്നെ യാതൊരു താല്പര്യമില്ല. അതേപോലെ തന്നെയാണ് ഞാനും എന്ന് രാവണൻ വേണമെങ്കിൽ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലോകതത്വം കൂടി ഹനുമാൻ ഇവിടെ പറയാണ്. ഈ പറയുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹം ഓർക്ക നീ. ഒരു ശരീരത്തിൽ ജനിച്ചവർക്കെല്ലാം ആ ശരീരത്തോട് പ്രിയമാണ്, ഒരു വല്ലാത്ത ഇഷ്ടമാണ്. അതിനെ വിട്ടുപോകാൻ ആർക്കും തന്നെ മനസ്സില്ല. എനിക്കും അങ്ങനെ തന്നെ. എന്നെ കൊല്ലാൻ വന്നാൽ പിന്നെ നോക്കി നിൽക്കാൻ കഴിയുമോ? ഞാൻ അവരെ കൊന്നു, എന്നെ മരണത്തിൽ നിന്ന് ഞാൻ തന്നെ രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി. മാത്രമല്ല, നിന്റെ മകൻ ഇന്ദ്രജിത്ത് എന്റെ നേരെ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചത്. തത്ര ഞാൻ ബദ്ധനായേൻ ഒരു കാൽ നിമിഷം, ഒരു ചെറിയ നിമിഷാർദ്ധത്തിൽ ഞാൻ ബന്ധനസ്ഥനായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആ സമയത്ത് ബ്രഹ്മാസ്ത്രമാണ് വരുന്നത്, ബ്രഹ്മാവ് നൽകിയതാണ്. ആ ബ്രഹ്മാവിനോടുള്ള ബഹുമാനം മൂലം ഒരു കാൽക്ഷണം ഞാൻ ബന്ധനസ്ഥനായി ആകാൻ ഞാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ ബന്ധനത്തിന് വിധേയനായി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നീ ഒരു കാര്യം ഓർക്കണം, ഇതേ ബ്രഹ്മാവിന്റെയും മറ്റ് ദേവന്മാരുടെയും വരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ വരം? കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. കായം എന്ന് പറഞ്ഞ ശരീരം, എന്റെ ശരീരത്തിന് യാതൊരു വിധമായ പീഡകളും ഉണ്ടാകുകയില്ലെന്ന് ഈ ബ്രഹ്മാസ്ത്രം നിന്റെ മകന് നൽകിയിട്ടുള്ള ബ്രഹ്മാവ് തന്നെ എനിക്ക് വരം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു വരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് മരണവും ഉണ്ടാവുകയില്ല, എന്നെ വധിക്കാനായി ആർക്കും തന്നെ സാധിക്കയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പിന്നെ ഞാൻ ഇവിടെ എന്നെ ഇവിടെ കെട്ടിയിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരം ഇതാണ്, ബദ്ധഭാവേന വന്നിടിനാൻ അത്ര ഞാൻ. എന്നെ ആർക്കും കെട്ടിയിടാനൊന്നും സാധിക്കയില്ല. ഞാനും കൂടെ വിചാരിക്കണം എന്നെ കെട്ടിയിടണമെങ്കിൽ. കെട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ, ഭാവേന ഭാവത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? അതിനും ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. നിനക്ക് ഗുണകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നെ കെട്ടിയിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു എന്നൊന്നും ധരിക്കണ്ട. ആ ഭാവത്തിൽ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ എത്തി എന്ന് കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ ഞാൻ വന്ന എന്ത് കാര്യത്തിനും ഒരു കാരണമുണ്ട്, ഇതിനും ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്, അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റം ഉള്ള അജ്ഞാനമൊക്കെ നീർക്കണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞ ജ്ഞാനികൾ, വിദ്വാൻമാർ, അറിവുള്ളവർ. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക്, മനസ്സിൽ അജ്ഞാനമുള്ളവർക്ക്, മനസ്സ് അജ്ഞാനത്തിന്റെ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക്, അറിവില്ലാത്തവർക്ക്, രാവണനോട് മുഖത്ത് നോക്കി പറയാണ്, നിന്നെ പോലെ അറിവില്ലാത്തവർക്ക്, നിന്നെ പോലെ ജ്ഞാനമില്ലാത്ത ആൾക്കാർക്ക്, അവരുടെ അജ്ഞാനം നീക്കണം ബുധജനം. ഞാൻ ഒരു ജ്ഞാനിയാണ്, ജ്ഞാനിയായതുകൊണ്ട് എന്റെ കടമയാണത്, കർത്തവ്യമാണത്, ധർമ്മമാണത് അജ്ഞാനികളുടെ അറിവ് മാറ്റുക എന്നുള്ളത്, അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരുടെ അജ്ഞാനത്തെ നീക്കുക എന്നുള്ളത് ജ്ഞാനികളുടെ ലക്ഷണമാണ്, അവരുടെ കടമയാണ്, കർത്തവ്യമാണ്, ധർമ്മമാണ് എന്നുള്ള പരമമായിട്ടുള്ള ജ്ഞാനവും ഹനുമാൻ രാമായണത്തിൽ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു ആഭരണമാക്കി കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല, അറിവ് എന്നുള്ളത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല, അറിവില്ലാത്തവർക്ക് നമുക്കുള്ള അറിവ് പകർന്നു നൽകുക എന്നുള്ളതും അറിവുള്ളവരുടെ കർത്തവ്യമാണ്, ധർമ്മമാണ്. അപ്പൊ ആത്മോപദേശം നൽകി അജ്ഞാനികളെയും മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുക എന്നത് ജ്ഞാനികളുടെ അറിവുള്ളവരുടെ ധർമ്മമാണ്. ആ ധർമ്മം നിറവേറ്റുന്നതിനാണ്, നിനക്ക് ആത്മോപദേശം പകർന്നു നൽകുന്നതിനാണ് ഞാൻ ജ്ഞാനിയായ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ രാവണനോട് പറയുകയാണ്. എന്നിട്ട് രാവണനോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭരിക്കുന്ന തെറ്റിദ്ധാരണകളെയൊക്കെ അകറ്റാനായിട്ടാണ് ഹനുമാൻ ഇവിടെ ശ്രമിക്കുന്നത്. വളരെ നയത്തിൽ തന്നെ ഹനുമാനോട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. രാവണ, അങ്ങ് മോഹമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകരുത്, അതിൽ ഭ്രമിച്ചിരിക്കുകയാണ്, പക്ഷെ അതിൽ മുങ്ങിപ്പോകരുത്. ത്യജ മനസ്സി ദശവദന, നിന്റെ മനസ്സിൽ നിന്ന് ഇതെല്ലാം ഉപേക്ഷിക്കുക. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? രാക്ഷസിയും ബുദ്ധിയെ, ഈ രാക്ഷസന്മാരുടെ കുടില ബുദ്ധി ഉണ്ടല്ലോ, അതാണ് നിന്നെ ഭരിക്കുന്നത്. നീ ആ മായയാകുന്ന സംസാര മായയാകുന്ന മഹാസമുദ്രത്തിൽ നീ മുങ്ങിപ്പോകാൻ നിന്നെ ഈ രാക്ഷസ ബുദ്ധി ഒരു നിമിത്തമാകും. ഇവിടെ നിന്റെ മനസ്സിൽ നിന്ന് ഈ രാക്ഷസന്മാരുടെ ക്രൂരമായിട്ടുള്ള ബുദ്ധിയെ, കുടിലമായിട്ടുള്ള ബുദ്ധിയെ, ആ വക്രമായിട്ടുള്ള ബുദ്ധിയെ നീ നീക്കം ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ദൈവീം ഗതിയെ സമാശ്രയിച്ചിരുന്നു. ദൈവമാർഗത്തെ, ദൈവീകമായ മാർഗത്തെയാണ് നീ ആശ്രയിക്കേണ്ടത്. ദൈവീകമായ മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. ഹനുമാൻ തന്റെ ഉപദേശം തുടരുന്നു അടുത്ത ക്യാപ്സൂളിൽ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണനെ പ്രകോപിപ്പിക്കാനല്ല നോക്കുന്നത്, അദ്ദേഹം കൂടുതൽ ജ്ഞാനം രാവണന് പകർന്നു നൽകുകയാണ്. ദൈവീക മാർഗം സ്വീകരിക്കുന്നത് ജനന മരണ ദുഃഖങ്ങളെ ഇല്ലാതാക്കും. അതിനാൽ ദൈവീക മാർഗം സ്വീകരിക്കാൻ ഹനുമാൻ രാവണനോട് ആവശ്യപ്പെടുന്നിടത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിച്ചത്. ഹനുമാൻ തുടരുന്നു, അതെന്ന് പറഞ്ഞ ദൈവീക മാർഗം ജനന മരണ ഭയനാശിനി നിർണയം, അന്യയായുള്ളത് സംസാരകാരിണി. മറ്റുള്ള മാർഗങ്ങൾ, ദൈവിക മാർഗം ഒഴിച്ച് മറ്റുള്ള മാർഗങ്ങൾ, രാക്ഷസീയമായ മാർഗങ്ങൾ, അതായത് ഇപ്പോൾ രാവണൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ സംസാര ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തും. സംസാര ദുഃഖം എന്നുള്ള ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം, വീണ്ടും മരണം. ശങ്കരാചാര്യർ പറഞ്ഞ പോലെ പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം എന്ന അവസ്ഥയിലോട്ട് രാക്ഷസീയ മാർഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതേസമയം രാവണനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, നീ ജനിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വംശത്തിലാണ്. നിനക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, പരമാത്മജ്ഞാനം അഥവാ ആത്മസാക്ഷാത്കാരം നേടാൻ നല്ല അർഹതയുണ്ട് രാവണ, വളരെ നല്ല സാധ്യതയുണ്ട്. കമലഭവ സുത തനയ നന്ദനൻ ആണ് നീ. നീ സാക്ഷാൽ ബ്രഹ്മാവിന്റെ മകന്റെ മകനാണ്. നീ മഹാനായ വിശ്രവസിന്റെ മകനാണ്. പുലസ്ത്യ മഹർഷിയാണ് നിന്റെ പിതാമഹൻ. ഇങ്ങനെയുള്ള വംശ മഹാത്മ്യം ഹനുമാൻ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. നീ ഈ രാക്ഷസ സ്വഭാവം, കർപ്പൂര മാർഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം രാക്ഷസ സ്വഭാവം, നീ രാക്ഷസ സ്വഭാവം ഉപേക്ഷിക്കണം. പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് ഹനുമാൻ പകർന്നു നൽകുകയാണ്. പ്രാണദേഹങ്ങൾ ആത്മാവല്ല അറിയടോ. നീ ധരിച്ചിരിക്കുന്നത് ഈ ശരീരമാണ് എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ശരീരവും പ്രാണനും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ ആത്മാവിന് അങ്ങനെയല്ല. ആത്മാവിന് യാതൊരു ബന്ധനവുമില്ല. ആത്മാവിനെ, പരമാത്മാവിനെ ഹനുമാൻ വർണ്ണിക്കുകയാണ്. നിരവധി പദങ്ങളാണ്, പര്യായ പദങ്ങൾ അല്ലെങ്കിൽ ഒരേ അർത്ഥമുള്ള നിരവധി പദങ്ങളാണ് ഹനുമാൻ ഇവിടെ രാവണനോട് പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ മനസ്സിലാക്കി കൊടുക്കാനായി ഉപദേശിക്കുന്നത്. അമൃതമയൻ, അജൻ, അമലൻ, അദ്വയൻ, അവ്യയൻ, ആനന്ദപൂർണൻ, ഏകൻ, പരൻ, കേവലൻ, നിരുപമൻ, അമേയൻ, അവ്യക്തൻ, നിരാകുലൻ, നിർഗുണൻ, നിഷ്കളൻ, നിർമമൻ, നിർമലൻ, അനന്തൻ, ആദ്യൻ, നിത്യം നിരാകരൻ. ഇങ്ങനെ ആത്മാ പരബ്രഹ്മം ഒരു 21 വിശേഷണങ്ങളാണ് ഹനുമാന് ആത്മാവിനെ പറ്റി മനസ്സിലാക്കാനായി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും പോലും പരബ്രഹ്മത്തെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പിന്നെ അജ്ഞാനികൾക്ക് എങ്ങനെ കഴിയാനാണ്, അറിവില്ലാത്തവർക്ക് എങ്ങനെ കഴിയാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഹനുമാൻ രാവണനോട് പറയുകയാണ്, പര

0: ഗതി വരുവതിന് പരം ഒരു ഉപദേശവും പാർത്ത് കേട്ടിയിടൂ, ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ. എന്തൊരു കമ്പാഷനാണ്, അനുകമ്പയാണ്, അനുതാപമാണ് ഹനുമാൻ രാവണനോട് പ്രദർശിപ്പിക്കുന്നത് എന്ന് നോക്കുക. പരമഗതി വരുവതിന്, മോക്ഷം നേടുന്നതിന് ഞാൻ നിനക്ക് അതിനുള്ള മോക്ഷം നേടുന്നതിനുള്ള മാർഗം ഞാൻ ഉപദേശിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശത്രുവിനോട് ഹനുമാൻ, രാവണൻ ഇപ്പൊ ഹനുമാന്റെ ശത്രുവാണ്, ഹനുമാനെ ബന്ധനസ്ഥനാക്കി രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശത്രുവിനോട് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള സമീപനമല്ല ഹനുമാൻ സ്വീകരിക്കുന്നത്. ശത്രുവിന് നന്നാകാനായി, അവരവരുടെ ആ തെറ്റ് തിരിച്ചറിയാൻ, ആ ശത്രുവിനൊരു മാനസികമായ പരിവർത്തനം വരുത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ഹനുമാൻ. അത് ഫലിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന്റെ വിഷയമല്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന ഭാവത്തിലാണ് ഹനുമാൻ. വേണമെങ്കിൽ സ്വീകരിക്കാം, ഞാൻ ഉപദേശിക്കാം, അത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന്. ആൾക്കാർ അറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യുന്നത്. അവർക്ക് അറിവും നല്ല ബുദ്ധിയും തോന്നിപ്പിക്കാൻ സാധിച്ചാൽ അവർ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്, അവർക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോത്തിന്റെ ചെവിയിലാണോ വേദം ഓതുന്നതെന്നൊക്കെ ചിലർക്ക് തോന്നാം. അപ്പൊ ഇതാണ് ഹനുമാന്റെ ഉപദേശം. അനവരതം, ഹനുമാന്റെ ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കുക. മോക്ഷമാർഗത്തിനായിട്ടുള്ള അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. അനവരതം ഇടവിടാതെ നിരന്തരമായി, നിരന്തരമായി അകതളിരിൽ മനസ്സിൽ അമിത ഹരിഭക്തി, ഹരിയോടുള്ള ഭക്തി, ഭഗവാനോടുള്ള ഭക്തി അമിതമായ രീതിയിൽ, ഏറ്റവും കൂടിയ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ, ഏറ്റവും വലിയ ഭക്തി ഭഗവാനോട് ഉണ്ടായാൽ അത് ഇടവിടാതെ വേണം, കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. തീർച്ചയാണ് ആത്മവിശുദ്ധി വരും, ആത്മശുദ്ധി ലഭിക്കും. അങ്ങനെ മനസ്സിന് ശുദ്ധി ലഭിക്കുമ്പോൾ തത്വജ്ഞാനം ഉണ്ടാകും. പരിശുദ്ധമായ മനസ്സുള്ളവർക്ക് ഭഗവാന്റെ തത്വം അറിയാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ തത്വം അറിഞ്ഞാൽ പിന്നെ അതിൽ വിശ്വസിക്കുക, അതിൽ ആനന്ദിക്കുക. ഇതാണ് ഹനുമാൻ പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ നടപ്പിലാകും, ഇങ്ങനെ നടപ്പാകാം എന്നുള്ളതിന് പ്രായോഗികമായ ഒരു മാർഗം ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഹനുമാൻ ഉപദേശിക്കുന്നു അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണൻ ഒരു മന്ത്രം ഉപദേശിക്കാമെന്ന് കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. ഇതാണ് ആ മന്ത്രം, രജനിചര വനദഹന മന്ത്രം. രജനിചരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാക്ഷസൻ. വനദഹന മന്ത്രം, അതായത് ഈ മന്ത്രം ജപിച്ചാൽ രാക്ഷസന്റെ മനസ്സുകളാകുന്ന വനത്തിൽ ഈ മന്ത്രം കാട്ടുതീ പോലെ പടർന്നു കയറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാ ദഹന മന്ത്രം എന്ന്, വനദഹന മന്ത്രം എന്ന് പറയുന്നത്. എന്താണ് ആ മന്ത്രം എന്ന് പറയുന്നു, രാമ രാമ, ഇതാണ് ആ മന്ത്രം. മന്ത്രാക്ഷരദ്വയം, രണ്ട് നാമങ്ങൾ രാമ രാമ എന്നിങ്ങനെ ജപിക്കുക. ഈ മന്ത്രം രാക്ഷസ മനസ്സുകളിൽ വനമാകുന്ന, വനം പോലെയുള്ള രാക്ഷസ മനസ്സുകളിൽ കാട്ടുതീ പോലെ, വനത്തിൽ കാട്ടുതീ പടർന്നു കയറുന്ന പോലെ മനസ്സുകളിലേക്ക് ഈ മന്ത്രം കടന്നു ചെല്ലും. രാമ രാമേതി സദൈവ ജപിക്കയും, ഹനുമാൻ രാവണനുള്ള ഉപദേശം തുടരുകയാണ്. എപ്പോഴും ഈ മന്ത്രം, രാമ രാമ രാമ രാമ എന്നുള്ള ഈ മന്ത്രം, രജനിചര വനദഹന മന്ത്രം, അത് അല്ലെങ്കിൽ മന്ത്രാക്ഷരദ്വയം, അത് ജപിക്കണം. മാത്രമല്ല, ജപിച്ചാൽ മാത്രം പോരാ, ഈ ലൗകിക സുഖങ്ങളിലുള്ള, വിഷയങ്ങളിലുള്ള, ഭൗതികമായ സുഖഭോഗങ്ങളിലുള്ള നിന്റെ ഈ ആസക്തി ഉണ്ടല്ലോ, ആ ആസക്തി ഹൃദയത്തിൽ നിന്നും നീ ഉപേക്ഷിക്കണം, അത് വേണ്ടെന്ന് വെക്കണം. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്, രാമപദധ്യാനം ഉള്ളിൽ ഉറക്കി, ഉള്ളിൽ ഇങ്ങനെ രാമനാമങ്ങൾ, രാമന്റെ പാദങ്ങൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കണം. ആ ഉറപ്പിച്ചിട്ട് രാമപാദങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിന്മേൽ ധ്യാനം ചെയ്യണം. രാമന്റെ പാദ, ശ്രീരാമ പാദങ്ങളെ കുറിച്ചും ഹനുമാൻ പറയുന്നു. ഭാനുകോടി പ്രഭം വിഷ്ണു പാദാംബുജം, വിഷ്ണു പാദങ്ങൾക്ക് 100 കോടി സൂര്യന്മാരുടെ ശോഭയാണ്, പ്രകാശമാണ് ഉള്ളത് എന്നാണ് ഹനുമാൻ പറയുന്നത്. ആ പാദങ്ങളെ ഭജിക്കുക, ആ പാദങ്ങളിൽ അഭയം തേടുക. മനസ്സിലുള്ള, ഇതും പറയുന്നത്, മനസ്സിലുള്ള മൗഢ്യങ്ങളെയും കുസൃതികളെയും, എന്റെ മനസ്സിൽ കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്, കുറച്ച് കുരുത്തക്കേടുകളുണ്ട് എന്ന് സാധാരണ ഭാഷയിൽ പറയാം. ഇങ്ങനത്തെ ചില കുനിഷ്ടകളുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ സാധാരണ ഭാഷയിൽ പറയാം. ഇതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് കളയണം. ഇങ്ങനെ കളഞ്ഞാൽ മാത്രമേ നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവൂ എന്നിട്ട് പറയുന്നു. ഇങ്ങനെ കളഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കും, വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. വൈകുണ്ഠലോകം ഗമിക്കുന്ന മഹാവിഷ്ണുവിനോട് എന്റെ വൈകുണ്ഠത്തിൽ ചെന്ന് ചേരാനായിട്ടുള്ള മാർഗം, അതിനുള്ള വഴി നോക്കുന്ന, അതിനുള്ള മാർഗം

നീ കണ്ടുപിടിക്കുക. അതിന്റെ ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മോക്ഷപ്രാപ്തി, ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ലഭിക്കാനായി നീ ശ്രമിക്കുക. അതിന് പകരം നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം രാമരാമ എന്ന് ഭജിക്കുകയും ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ധ്യാനിക്കുകയും മനസ്സിലുള്ള മൗഢ്യങ്ങളും കുസൃതികളും ഒക്കെ മാറ്റിവെച്ചിട്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ മാർഗം. അതിന് പകരം രാവണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ പറയുന്നു. പരധന കളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ച് കീഴ്പോട്ട് വീണിടലാ. നിനക്ക് ഇപ്പൊ എന്താണ്? മറ്റുള്ളവരുടെ ധനം വേണം, മറ്റുള്ളവരുടെ ഭാര്യയെ വേണം, ഇതിനെയൊക്കെ അപഹരിച്ചെടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ വെറുതെ ഇങ്ങനെ പാപം പിടിച്ചു വാങ്ങിക്കുകയാണ്, പിടിച്ചു വാങ്ങി ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. ഇങ്ങനെ നീ പാപം കീഴ്പോട്ട് വീണിടല എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ട്, വെറുതെ നരകത്തിൽ പോകരുത്. മറ്റുള്ളവരുടെ ധനത്തെ അപഹരിച്ച്, മറ്റുള്ളവരുടെ ഭാര്യമാരെ അപഹരിച്ച് ഇങ്ങനത്തെ അധാർമികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വെറുതെ നരകത്തിന്റെ പടുകുഴിയിൽ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്ത് നീ ചെന്ന് വീണ് കൊടുക്കരുത് രാവണ എന്ന് ഹനുമാൻ പറയുന്നു. നിനക്ക് ശ്രീരാമനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ശ്രീരാമൻ ശരണാഗത വത്സലാണ്, ശരണം പ്രാപിക്കുന്നവരെ, അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം കൈവിടുകയില്ല. ശ്രീരാമൻ പരമപുരുഷനാണ് എന്നും ഹനുമാൻ പറയുന്നു. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ശ്രീരാമൻ. അദ്ദേഹത്തെ ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം, അദ്ദേഹത്തെ സേവിക്കുക ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ശരണാഗതിയോടുകൂടി, സമർപ്പണത്തോടുകൂടി അദ്ദേഹത്തെ സേവിക്കുക. അങ്ങനെ സേവിക്കുക. അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? ശരണം ഇഹ ചരണ കമലെ പതിച്ചിടൂ. ആ പതിക്കുക, ആ ചരണ കമലത്തിൽ പാദാരവിന്ദങ്ങളിൽ ചെന്ന് വീഴുക, വീണിട്ട് അഭയം തേടുക, ശരണം പ്രാപിക്കുക. അതോടൊപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിനക്ക് എന്താണ് ശ്രീരാമനോടുള്ള നിന്റെ മനോഭാവം എന്നെനിക്കറിയാം. നിനക്കൊരു ശത്രുതാ മനോഭാവമാണ് ശ്രീരാമനോട്. അപ്പൊ ശത്രുഭാവത്തെ ത്യജിക്കുക എന്നും ഹനുമാൻ പറയുന്നു. ശ്രീരാമൻ നിന്റെ ശത്രുവല്ല, അദ്ദേഹത്തോട് നീ വെറുതെ ശത്രുത വെച്ച് പുലർത്തരുത്. അതിനുപകരം നീ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ പൂജിക്കുക. അദ്ദേഹത്തെ പൂജിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നിനക്ക് ശ്രീരാമനെ അറിയാത്തത് കൊണ്ടാണ്. കാരുണ്യം ഈ വണ്ണം ഇല്ല മറ്റാർക്കും, ഈ ലോകത്ത് മറ്റാർക്കും ശ്രീരാമനെ പോലെ ഇത്രമാത്രം കാരുണ്യം എന്ന് പറയുന്ന ഗുണം, സ്വഭാവവിശേഷമില്ല. കരുണാമയനാണ് ശ്രീരാമൻ, അത് നീ അറിയുന്നില്ല, നീ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള രഘുപതിയെ, ശ്രീരാമനെ മനസ്സിൽ കരുതുകിൽ, നീ മനസ്സിൽ കരുതിയാൽ, മനസ്സിൽ ധ്യാനിച്ചാൽ അവന് ഭൂതലെ രണ്ടാമത് ഉണ്ടാകയില്ല ജന്മം സഖി. അവിടെ അത് പറയുമ്പോൾ ഹനുമാൻ വളരെ സൗഹൃദ ഭാവത്തിലാണ് രാവണനോട് പറയുന്നത്. സഖേ, സഖാവേ, സുഹൃത്തെ എന്നാണ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നീ ഇത് ഇപ്പോഴത്തെ ഈ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കുക, അതെല്ലാം കളഞ്ഞിട്ട് ഒരേ ഒരു ലക്ഷ്യം മോക്ഷപ്രാപ്തി. അതിനായിട്ട് നീ എന്ത് ചെയ്യുക? രഘുപതിയെ, ശ്രീരാമനെ നീ മനസ്സാ ധ്യാനിക്കുക. അങ്ങനെ ചെയ്യുന്ന ആരായാലും, രാവണനല്ല ആരായാലും ശരി, നമ്മളായാലും ശരി, ആർക്കുമുള്ള ഉപദേശമാണ്. അങ്ങനെ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവന് ഭൂതലെ, ഈ ഭൂമിയിൽ രണ്ടാമത് ഒരു ജന്മം ഉണ്ടാകുകയില്ല, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും, ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തി ലഭിക്കും. ഹനുമാൻ ഇത് പറയുന്നത് രാവണനോടാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് വാൽമീകി അല്ലെങ്കിൽ എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്, നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് ധരിക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെയും രാവണൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ല അതിനു മുമ്പ് ഒരു കൂടി പറയും, രണ്ടാമത് ജന്മം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പറയുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഞാനൊരു വാനരനാണ്, അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വലിയ വിലയില്ല, വില നീ കൽപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സനകമുഖ മുനികൾ വചനങ്ങൾ ഇത് ഓർക്കടോ. ഇത് ഞാൻ മാത്രം പറയുന്നല്ല, സനക മുനി പോലെയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ള സനക മുനിയെ പോലെയുള്ള ജ്ഞാനികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, മുനിവര്യന്മാരൊക്കെ ഈ സത്യത്തെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ പറയുന്നത് കൊണ്ട് നീ അതിന് വില കൽപ്പിക്കാതിരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം, സത്യമാണ് ഞാൻ, സത്യം മയോക്തം എന്നുള്ള വാക്കിന് അർത്ഥം സത്യമാണ് ഞാൻ പറയുന്നത്, പരമമായ സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല, സനകനെ പോലുള്ള മുനികൾ മാത്രമല്ല, വിരിഞ്ചാതി സമ്മതം. വിരിഞ്ചാതി എന്ന് പറഞ്ഞാൽ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് മുതലുള്ള എല്ലാവരും തന്നെ അത് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പൊ ഹനുമാന്റെ ഈ വചനങ്ങളെ രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത് അമൃത സമ വചനം എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ക്യാപ്സുകളിലും ഈ ക്യാപ്സുകളിലും ഇനി വരാൻ പോകുന്ന ക്യാപ്സുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമൃത

0: സമ വചനമാണ്, അമൃതിന് തുല്യമായിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇത്രയും അമൃതിന് സമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹനുമാന്റെ ഈ പ്രഭാഷണം, ഈ സംഭാഷണം, അദ്ദേഹത്തിന്റെ ആ സംവാദം, അത് രാവണനെ ബാധിക്കുന്നില്ല. രാവണന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. രാവണന്റെ കർമ്മദോഷമാണെന്ന് പറയാം. രാവണൻ ആ നല്ല കാര്യങ്ങളെ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അതിന് പകരം രാവണൻ എന്താണ് ഉണ്ടായത്? കോപം, ക്രൗര്യം, ദേഷ്യം, അദ്ദേഹം ക്രുദ്ധനായി, അദ്ദേഹത്തിന് രോഷമുണ്ടായി എന്നാണ് പറയുന്നത്. രോഷമുണ്ടായിട്ട് അത് വെറുതെ രോഷമുണ്ടാവുകയല്ല, അത് പ്രതിഫലിക്കുന്നുണ്ട്. എങ്ങനെ? നയനം ഇരുപതിലും അഥ കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ചു. രാവണന് എത്ര കണ്ണുകളുണ്ട്? 20 കണ്ണുകളുണ്ട്. 10 ശിരസ്സുണ്ട്, അതുകൊണ്ട് തന്നെ 20 കണ്ണുകളുണ്ട്. ഈ 20 കണ്ണുകളിൽ നിന്നും തീ പാറി എന്നാണ് പറയുന്നത്. കനൽ ചിതറുമാറുടൻ, അഗ്നി ഇങ്ങനെ ചിതറുകയാണ്, കണ്ണിങ്ങനെ കണ്ണു ഉരുട്ടുകയാണ്, കണ്ണ് മിഴിക്കുകയാണ്, വളരെ ഒരു ക്രുദ്ധനാവുകയാണ്, ഒരു വളരെ കോപാകുലനാവുകയാണ്. 20 കണ്ണുകളിൽ നിന്നും രോഷത്തിന്റെ അഗ്നി, രോഷാഗ്നി ജ്വലിച്ചു, കനൽ ചിതറി തെറിച്ചു, കണ്ണുകൾ ഉരുട്ടി തുറച്ചു നോക്കി മിഴിച്ചു. എന്നിട്ട് രാവണൻ പറയുന്നു, തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ. ആരെവിടെ എന്ന് ചോദിക്കുകയാണ് രാവണൻ ആ രാജസദസ്സിൽ. ആരെവിടെ? ഇവിടെ ആരുമില്ല. തില സദൃശം, തില എന്ന് പറഞ്ഞാൽ എള്ള്, ഒരു എള്ളിന്റെ അത്രയും വലിപ്പത്തിലാക്കി ഇവനെ നുറുക്കണം, ഇവനെ വെട്ടി നുറുക്കണം. തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ. എള്ളുപോലെ ഈ വാനരനെ, ഈ കുരങ്ങനെ വെട്ടി നുറുക്കാൻ ഈ രാജസഭയിൽ ആരുമില്ലേ? ആരെവിടെ? എന്നിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നത്? ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ, ഇത്രയധികം ധിക്കാരം ഞാൻ ഇതേവരെ എന്റെ ജീവിതത്തിൽ ഒരാൾക്കും കണ്ടില്ല. ഈ വാനരനുള്ളതുപോലെ ഒരു ധിക്കാരം ആയ സ്വഭാവം, പെരുമാറ്റം, വർത്തമാനം ഞാൻ മറ്റ് ആരിലും ഞാൻ കണ്ടു. രാവണനായ രാക്ഷസ രാജാവായ രാവണനായ എന്റെ മുഖത്ത് നോക്കി എന്ത് ധിക്കാരമാണ് ഇവൻ പറയുന്നത്. ഇവനെ എള്ളിന് പോയ എള്ളിന്റെ വലിപ്പത്തിൽ വെട്ടി നുറുക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന ഭാഗത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നത്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: ചരിത്രത്തിൽ ഇന്ന് June 2. ഇന്ത്യയിലെ ആദ്യത്തെ സ്പഞ്ച് അയൺ പദ്ധതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തതും മാർക്കോണി റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചതും ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാന രൂപവൽക്കരിച്ചതുമൊക്കെ ഒരു June 2. June 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 2. ബംഗാളിലെ ഇംഗ്ലീഷ് ശക്തി കേന്ദ്രമായ ഫോർട്ട് വില്യം സിറാജ് ഉദ്ദൌളയ്ക്ക് കീഴടങ്ങിയത് 1756 June 2. ഇന്ത്യയിലെ ആദ്യത്തെ സ്പഞ്ച് അയൺ പദ്ധതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തത് 1975 June 2. മാർക്കോണി റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചത് 1896 June 2. ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാന രൂപവൽക്കരിച്ചത് 2014 June 2. ഇന്ത്യയിലെ 29th സംസ്ഥാനമാണ് തെലങ്കാന. അമേരിക്കയിൽ ആദ്യമായി മദ്യനിരോധന നിയമം പ്രധാന പ്രവിശ്യയിൽ നടപ്പാക്കിയത് 1851 June 2. നഗരപ്രദേശങ്ങളെ ചേരികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും പാവപ്പെട്ടവരെ അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുമായി 2011 June 2 രാജീവ് ഗാന്ധി ആവാസ് യോജനയുടെ ആദ്യഘട്ടത്തിന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകിയത്. പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവുമായ രാജ്കപൂറിന്റെ ചരമദിനമാണ് ഇന്ന്. 1988 June 2 അദ്ദേഹം അന്തരിച്ചത്.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഈ നമ ഹരിയോം.
1: ഇനിയിപ്പൊ ക്രോണിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഏത് കോശവും എടുത്താലും അതിനെ മാതൃകോശമായിട്ട് ട്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു ജീവിയെ ഉരുത്തിരിച്ചെടുക്കാം. ക്ലോണിങ് സംബന്ധിയായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നിർത്തിവെക്കാൻ ശാസ്ത്രലോകം ആജ്ഞാപിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ അത് നടക്കണ്ടാവും കേട്ടോ, രഹസ്യമായിട്ട്. കാരണം അതിൽ രണ്ട് അപകടമുണ്ട്. ഒന്നെന്താ വെച്ചാല് കോശത്തിന്റെ പ്രായം തന്നെയായിരിക്കും. ഉണ്ടായ ഒരു ആടിനെ സൃഷ്ടിച്ചു, അപ്പൊ ഏത് കോശമാണോ എടുത്തത് ആ മാതൃകോശത്തിന്റെ പ്രായം തന്നെയായിരിക്കും ഈ ആടിന്. അതുകൊണ്ട് അത് വേഗം ചത്തുപോകും. അതിനേക്കാൾ വലിയൊരു അപകടം എന്താണ്? ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കും എന്നുള്ളതാണ്. ജനറ്റിക് മ്യൂട്ടേഷൻ, ജനിതകം ചേർന്ന് ഈ ആവിഷ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓർഡർ തെറ്റിപ്പോകും. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ബെർണാഷായുമായി ബന്ധപ്പെട്ടൊരു കഥ. ബെർണാഷായ്ക്ക് അത്ര സൗന്ദര്യമില്ല. അപ്പൊ ഒരു സുന്ദരി ചെന്നിട്ട് പറഞ്ഞു അത്രേ ബെർണാഷായോട്, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങയുടെ ബുദ്ധിശക്തിയും എന്റെ ഒരു സൗന്ദര്യവും ഒക്കെ ചേർന്നിട്ട്. ബെർണാഷ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, തിരിച്ചായ പ്രശ്നവും സാധ്യതയുണ്ടെന്ന് പറയാ. ഇതിന്റെ വേസ്റ്റ് കണ്ടീഷനാണ് ജനറ്റിക് മ്യൂട്ടേഷൻ. എങ്ങനെയും ഇത് പ്രതികരിച്ചേക്കാം. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, അതൊന്ന് ആലോചിച്ച് നോക്കൂ കൗതുകത്തോടെ. ഒരു പാറയിലുമുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്പന്ദനം. ഹൂ ഡയറക്ട്സ്, ഹൂ ഡിസൈൻഡ്? അനുശാസിതാവ്. മനസ്സിലായോ പദപ്രയോഗം? അനുശാസിതാരം, അനുശാസിതാവിനെ, കവിയെ, പുരാണനെ. അണോരണിയാം സമനുസ്മരേദ്യഹ യഹ അനുസ്മരേത്. ഹു റീകളക്ട്സ് ഓർ റിമൈൻഡ്? ഹു തിങ്ക്സ്? ഈ ഒരു പുരുഷനെ ആരാണ് ചിന്തിക്കുന്നത്? അനുസ്മരിക്കുക എന്ന് പറയാം ഓർമ്മിക്കുക. ഓർമ്മിക്കണമെങ്കിൽ നേരത്തെ ശ്രവിച്ചിരിക്കണം, കേട്ടിരിക്കണം. കേട്ടതാണല്ലോ സ്മരിക്കുക. അണോരണീയാൻ, അണോഹോ അഭി അണുഹു, അണുവിനേക്കാൾ അണു. അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. ഈ പ്രയോഗം വളരെ ഗംഭീരട്ടോ. ധ്യാനിക്കാനൊക്കെ ഇരുന്നിട്ട് ചിന്തകൾ ഇല്ലാതാക്കാനൊന്നും നമ്മൾ തത്രപ്പെടണ്ട. പിന്നെയോ, ഏറ്റവും ചെറുതിനെ ചിന്തിക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് പറയൂ അതിനേക്കാൾ ചെറുത്. അണോരണീയാം സമനുസ്മരേദ്യഹ. അങ്ങനെ അണുവിനേക്കാൾ അണുവായതിനെ ആരനുസ്മരിക്കുന്നുവോ, സർവസ്യ ധാതാരം. സർവസ്യ ധാതാരം, എല്ലാറ്റിന്റെയും ധാതാവിനെ. ധാതാവ് എന്ന് പറഞ്ഞാൽ ആരൊരാളാണോ, ഏതൊരു ചൈതന്യമാണോ എല്ലാറ്റിനും വേണ്ട കർമ്മഫലത്തെ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. അഗ്നിക്ക് വേണ്ടി എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു? വെളിച്ചവും ചൂടും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. പഞ്ചസാരയ്ക്ക് മധുരം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഓരോരുത്തരും ഓരോ വിധം ഇടില്ലേ. ഇതൊക്കെ വിഭജിച്ച് നൽകിയ ആളെയാണ് വിധാതാവ് എന്ന് പറയാം. സർവസ്യ ധാതാരം അചിന്ത്യരൂപം. നിങ്ങളുടെ മനസ്സാകുന്ന കൊച്ചു ബക്കറ്റ് കൊണ്ട് ആ സർവേശ്വര വിഭൂതിയാകുന്ന സമുദ്രത്തെ കോരിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അചിന്ത്യരൂപം. യു കെ നോട്ട് തിങ്ക് അബൌട്ട് ദാറ്റ് ആബ്സല്യൂട്ട് ട്രൂത്ത്. അചിന്ത്യരൂപം സർവസ്യ ധാതാരം.

ഈ ചൈതന്യത്തിന് എന്ത് സാധിക്കുന്നു? ഇരുട്ടിനെയും പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നു. എനിക്കൊരു കാര്യം അറിയില്ല എന്ന് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ സർവാന്തര്യാമയായ പ്രഭുവിന് ഇഗ്നോറൻസിനെയും ഇലൂമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. തമസഃ പരസ്താത്, തമസിനും അപ്പുറത്ത്. അങ്ങനെയുള്ള തത്വത്തെ ആരെ? കവിയെ, പുരാണനെ, അനുശാസിതാവിനെ, അണുവിനേക്കാൾ അണുവായ തത്വത്തെ, സർവ എല്ലാറ്റിൻ്റെയും ധാതാവായ തത്വത്തെ, അചിന്ത്യ രൂപത്തെ, ആദിത്യവർണനെ, തമസിനും അപ്പുറത്ത് പരിലസിക്കുന്ന തത്വത്തെ, എട്ട് പദങ്ങൾ. യഹ അനുസ്മരേത്, ആരനുസ്മരിക്കുന്നുവോ, എപ്പോൾ? പ്രയാണകാലേ, പ്രയാണകാലത്തിങ്കൽ. About to leave, ആ കാലത്ത്. You are about to leave, ആ കാലത്ത്. പ്രയാണകാലേ മനസ അചലേന, മനസ്സിപ്പ എന്തായി? അചലമായി. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ അനുഭവപ്പെടുന്നില്ലേ? ചെറുത്, അതിനേക്കാൾ ചെറുത്, അതിനേക്കാൾ. അപ്പൊ തന്നെ മനസ്സൊക്കെ അചലമാവുന്നുണ്ട്. മനസ അചലേന, അചലേന മനസ യഹ അനുസ്മരേത് പ്രയാണകാലേ, പ്രയാണകാലത്തെങ്കിൽ ആര് ഇതിനെ നിശ്ചല മനസ്സുകൊണ്ട് വിചാരം ചെയ്യുന്നുവോ, ഭക്ത്യായുക്ത, ഭക്തിയോടുകൂടിയവനായിട്ട്. ഭക്തി എന്ന് പറഞ്ഞാല് ആസക്തി വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് ഉന്മുഖമായ ഭാവത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാ, യു വിഡ്രോ അറ്റാച്ച്മെന്റ് ഫ്രം വേരിയസ് ഓബ്ജക്ട്സ്, തിങ്സ് ആൻഡ് ബീങ്സ്, അതിൽ നിന്നൊക്കെ പിൻവലിച്ചു. ഭക്ത്യായുക്ത യോഗബലേന ചൈവ, യോഗബലം വേണം. ഈ യോഗബലം നാഡീശുദ്ധി ആദി കാര്യങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിന്റെ വിശദാംശത്തിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. യോഗബലം ഭ്രുവോർ മധ്യേ പ്രാണം ആവേശ്യ സമ്യക്, പ്രാണങ്ങളെ പ്രാണായാമാദികളെ കൊണ്ടൊക്കെ നിയന്ത്രിച്ച് യോഗാസനങ്ങളൊക്കെ നന്നായിട്ട് അനുഷ്ഠിച്ച് ആസനം, ആസനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയോടെ ചെയ്തിട്ട് അഷ്ടാംഗ യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ, യമം, നിയമം, ആസനം, പ്രാണായാമം, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹൃദയ പുണ്ഡരീകത്തിൽ ഇടയെയും പിങ്കളെയും സംയോജിപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഊർധ്വഗാമിയായ നാഡിയിലൂടെ പ്രാണനെ കൊണ്ടുവന്ന് ഭ്രൂമധ്യത്തിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമത്തെ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് അറിയില്ല എന്ന് വ്യാകുലപ്പെടേണ്ട. ഈ വിഷയത്തിൽ അഭ്യാസം ചെയ്യുന്നവർക്ക് ഇത് ലക്ഷ്യമിടാം. അല്ലാത്തവരെ സംബന്ധിച്ച് ഒട്ടും വ്യാകുലത വേണ്ട. നമുക്ക് വേണ്ടത് ഒമ്പതാം അധ്യായത്തിൽ വൃത്തിയായിട്ട് പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പലരും ഇതൊക്കെ ഈ മാർഗത്തെ അനുസരിക്കുന്നവരുണ്ടാവും. അവരെന്ത് ചെയ്യണം? മരിക്കാറാവുമ്പോഴേക്ക് പ്രാണങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഹൃദയപുണ്ഡരീകത്തിലെ ഇതാക്കിയിട്ട് അപാനനെയും അതുപോലെ സമാനനെയും വ്യാനനെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉദാനനുമായിട്ട് നേരെ ഭ്രൂമധ്യത്തിലേക്ക് പോണം. എന്നിട്ടോ സതം പരം പുരുഷമുപൈതി ദിവ്യം, സ്വാഭാവികമായിട്ട് അയാള് ആ പരമപുരുഷനിലേക്ക് ഉയരുന്നതാണ്. ആ പോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭ്രൂമധ്യ അല്ല, എന്താണ് സഹസ്രാര പത്മം, ബ്രഹ്മരന്ധ്രം, ബ്രഹ്മരന്ധ്രം ഭേദിച്ചാണ് പോവുക, അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഉത്സാഹിച്ചോളൂ. അപ്പൊ ഇങ്ങനെയുള്ള യോഗികൾ മരിച്ചു കഴിഞ്ഞാൽ അവര് കണ്ണും വായും മുക്കൊക്കെ അടച്ചിരിക്കും. പിന്നെ ഇവിടെ തപ്പി നോക്കി അവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടാവും. അതുവഴിയാണ് പ്രാണൻ പോയത്. ക്രമമുക്തി, ഇതല്ല നമ്മുടെ മുഖ്യ വിഷയം. ഏതായാലും പക്ഷെ ഇതും കൂടി മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഇതിന്റെ പ്രായോഗിക വശം, ഇതൊക്കെ സ്വാമി ചാവാൻ കാലത്ത് പോരെ, അല്ല ഇപ്പോഴേ ശീലിക്കണം, അത് വേണോ?

0: യെസ്, അക്കാര്യം നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM.suryaghar.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
6: आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
0: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ VD സതീശൻ.
7: നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, N. ഷംസുദ്ദീൻ, M. ലിജു, ശശി

0: എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBI സിബിഐയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ട്.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനമപി ദ്വിതീയാ വിഭക്തി പശ്യാമഃ സ്ത്രീലിംഗേ ബഹുവചനേ. സ്ത്രീലിംഗ ബഹുവചന ദ്വിതീയ വിഭക്തി വാക്യങ്ങളെ ഇന്നും നമുക്ക് പരിചയപ്പെടാം. കേശവഃ പത്രിക ആനയതി. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഃ പത്രിക ആനയതി. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഃ പത്രിക ആനയതി. ലത കുഞ്ചികാഃ സ്വീകരോതി. ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത കുഞ്ചികാഃ സ്വീകരോതി. ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത കുഞ്ചികാഃ സ്വീകരോതി. അഹം മഹിളാഃ ആഹ്വയാമി. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഃ ആഹ്വയാമി. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഃ ആഹ്വയാമി. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഃ സ്ഥാലികാഃ പ്രക്ഷാളയതി. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. രാമൻ പാവകളെ വാങ്ങുന്നു. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. രാമൻ പാവകളെ വാങ്ങുന്നു. രാമൻ പാവകളെ വാങ്ങുന്നു. രാമഃ പാഞ്ചാലികാഃ ക്രീണാതി. പുരുഷഃ ദേവീ നമതി. പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷഃ ദേവീഹി നമതി. പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷഃ ദേവീഹി നമതി. രാധാഭഗിനീ ഇച്ഛതി. രാധാഭഗിനീഹി ഇച്ഛതി. രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധാഭഗിനീഹി ഇച്ഛതി. രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധ ഭഗിനീഹി ഇച്ഛതി. വയം ഘടീഹി പശ്യാമഃ. ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഃ. ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. ഞങ്ങൾ ഉടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഃ. അഹം പഞ്ചഭാഷാഃ ജാനാമി. ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഃ ജാനാമി. ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഃ ജാനാമി. ഉമാ ദ്രോണീഹി സ്ഥാപയതി. ഉമാ ബക്കറ്റുകളെ സ്ഥാപിച്ചു അല്ലെങ്കിൽ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി. ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി. ബാലകാഃ അങ്കനീ. അങ്കനീഹി ക്രീതവന്തഃ. ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഃ അങ്കനീഹി ക്രീതവന്തഃ. ബാലന്മാർ പെൻസിലുകളെ

0: വാങ്ങി. വരന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഹ അംഗാനീഹി ക്രീതവന്തഹ സഹ ലേഖനീഹി നയതി. അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി. അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി. ഛാത്രഹ അധ്യാപികാഹ പൃച്ഛതി. കുട്ടി അധ്യാപകരോട് ചോദിക്കുന്നു. ഛാത്ര അധ്യാപികാഹ പൃച്ഛതി. കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു. കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു. ഛാത്ര അധ്യാപികാഹ പൃച്ഛതി. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി. നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി. നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി. വയം പ്രദർശിനീഹി ആയോജയാമഹ. ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ. ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: പക്ഷേ
3: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
5: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
6: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
7: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:00 മുതൽ 11:30 വരെ.
4: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12th ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്ര സമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും
1: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വല ഭവിഷ്യ കി പ്രതീക ഹൈ മേരി സഭി യുവാഓ വിശേഷകർ ജനജാതിയ സമുദായ കി യുവാഓ സേ അനുരോധ ഹൈ കി ഉന്നെ അപ്നി ജോഡോ ഓർ അപ്നെ ലോഗോ കോ നഹി ഭൂൽനാ ചാഹിയെ യുവാ ശക്തി വിരാസത് പർ ഗർവ കർതേ ഹുയേ ആധുനിക ശിക്ഷ ഓർ ടെക്നിക്കോ കെ ബൽ പർ ആഗേ ബഡേ തോ സശക്ത സമൃദ്ധ ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാൺ ഹോഗാ.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000 വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12th ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000 വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000 പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
4: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൗൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650 നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:30.

0: yencine.
1: ആകാശവാണി. യുവവാണി.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ.

പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹരവേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: Music with Radio Santhvanam 90.4 FM.
1: എത്തിച്ചേരുന്നതാണ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും.

പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Feel the music with Radio Santhvanam 90.4 FM. Radio Santhvanam 90.4 FM-il ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ

0: യിലേക്ക് സ്വാഗതം. കുതിര കുതിരക്കാരനോട് പറഞ്ഞ കഥയാണ്, കേട്ടോളൂ. പണ്ട് പണ്ട് ഒരു മഹാദുഷ്ടനായ ഒരു കുതിരക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്കാണെങ്കിലോ നല്ല ഒരു കുതിരയും ഉണ്ട്. ഈ കുതിരക്കാരനാണെങ്കിലേ എപ്പോഴും ഒരു വിചാരമേ ഉള്ളൂ, എന്തുവാ, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, എങ്ങനെയാണെങ്കിലും പണമുണ്ടാക്കണം, ധാരാളം പണം കിട്ടണം. അങ്ങനെ അതിനു വേണ്ടി അയാള് ഒരു എളുപ്പവഴിയും കണ്ടുപിടിച്ചിരുന്നു. എന്താണെന്ന് നോക്കാം. അയാൾ എന്തു ചെയ്യുന്നറിയാവോ, ഈ കുതിരയ്ക്ക് കൊടുക്കുന്ന ഭക്ഷ്യ ധാന്യത്തിൽ നിന്നും ഒരു പങ്ക് അയാള് എടുത്തു മാറ്റും. എന്നിട്ട് വേറെ ആർക്കെങ്കിലും നല്ല വിലയ്ക്ക് വിൽക്കും. കുതിരയുടെ ഉടമസ്ഥൻ ഈ കുതിരക്കാരനാണേ, കുതിരയുടെ ഉടമസ്ഥൻ ഇതൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ കുതിരക്കാരൻ എന്ത് എപ്പോഴും ആണെങ്കിൽ കുതിരയെ തലോടും മിനുക്കുകയും ഒക്കെ ചെയ്യും, തലോടുകയും മിനുക്കുകയും ഒക്കെ ചെയ്യും. ഇത് കണ്ടാലേ ആർക്കും തോന്നും, ഓ, അയാൾ കുതിരയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, അയാൾക്ക് കുതിരയോട് വലിയ കാര്യമാണ്, വലിയ സ്നേഹമാണ് എന്നൊക്കെ വിചാരിക്കും ആളുകൾ. പക്ഷെ അയാൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ലല്ലോ, ഈ കുതിരയുടെ ഉടമസ്ഥനും അറിയുന്നില്ല. ഈ കുതിരയ്ക്ക് ഓരോ പ്രാവശ്യവും കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറേ അയാളങ്ങ് എടുത്ത് മാറ്റും, എന്നിട്ട് അത് വേറെ ആർക്കെങ്കിലും വലിയ വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ആ പണമെല്ലാം അയാൾ ഇങ്ങനെ മാറ്റിവെക്കും. ഈ കുതിരയുടെ ഉടമസ്ഥൻ കൊടുക്കുന്ന പണവും അയാൾ ഇങ്ങനെ മാറ്റിവെക്കും. പണക്കാരനാവണമല്ലോ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാവോ, ഒരു ദിവസം അയാളിങ്ങനെ കുതിരയെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴ് ഈ കുതിര അയാളോട് പറഞ്ഞു, എൻ്റെ ആരോഗ്യത്തിൽ അത്രയ്ക്ക് ഉത്കണ്ഠയുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്നെ തലോടുന്നതും കൊഞ്ചിക്കുന്നതുമൊക്കെ അല്പം ഒന്ന് കുറച്ചിട്ട് എനിക്കുള്ള ധാന്യത്തിൻ്റെ അളവ് അല്പം കൂട്ടിത്തരിക. അതെനിക്ക് വലിയ ഉപകാരമാവും. കാരണം എൻ്റെ ആരോഗ്യം ഇങ്ങനെ നശിച്ച് നശിച്ച് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ. എനിക്ക് തരുന്ന ആഹാരത്തിൻ്റെ എൻ്റെ ഉടമസ്ഥൻ നല്ലതുപോലെ നിങ്ങൾക്ക് ധാന്യം തരുന്നുണ്ടല്ലോ, നിങ്ങളെന്തുകൊണ്ടാണ് എനിക്ക് നല്ലതുപോലെ അത് മുഴുവനും ഇനി തരാത്തത്? നിങ്ങളെന്തിനാ ഇങ്ങനെ പകുതി അതിനകത്തു നിന്ന് മാറ്റി വയ്ക്കുന്നത്? എന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കള്ള കൊഞ്ചിലൊക്കെ കൊഞ്ചിക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്, ഈ കൊഞ്ചിക്കലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ എനിക്ക് തരാനുള്ള ആഹാരം മൊത്തം ഇനി തരൂ, അതെനിക്ക് നല്ല ഉപകാരമാവും എന്നൊക്കെ കുതിര ആ കുതിരക്കാരനോട് പറഞ്ഞു. അയാൾക്കാണെങ്കിലോ ഇത് കേട്ടപ്പോൾ ലജ്ജ തോന്നി, അയാൾക്ക് പിന്നെ പേടിയായി. അയാളോട് ഇക്കാര്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ കുതിര ആ കുതിരയുടെ ഉടമസ്ഥനോട് പറഞ്ഞാലോ അയാളുടെ പണി പോവില്ലേ. അങ്ങനെ ആ കുതിരക്കാരന് വെളിവ് കിട്ടി. അയാളെന്ത് ചെയ്ത്, പിന്നെ കുതിരയെ അതിൽ അധികം ഒന്നും തലോടുകയും കൊഞ്ചിക്കുകയൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ കുതിരയുടെ ഉടമസ്ഥൻ കൊടുക്കുന്ന ആഹാരമെല്ലാം ആ കുതിരയ്ക്ക് നല്ലതുപോലെ കൊടുക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഈ കുതിര അയാളോട് പറഞ്ഞതുപോലെ ആ ജന്മിയോടും പറയും, അല്ലെങ്കിൽ ആ കുതിരയുടെ ഉടമസ്ഥനടുത്തും പറയും, അയാളുടെ പണിയും പോയൊക്കെ വീട്ടിലിരിക്കാനേ ഒക്കത്തുള്ളൂ അല്ലേ. അങ്ങനെ ആ കുതിര കുതിരക്കാരനെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു, അതായത് കുതിരക്കാരൻ്റെ തെറ്റ് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് കുതിര കുതിരക്കാരനോട് പറഞ്ഞത് അല്ലേ. ഈ കഥ ഇന്നിവിടെ നിർത്തട്ടെ, നാളെ വേറെ ഒരു കഥയായിട്ട് വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാം? മിക്കവാറും മാനേജ്മെന്റ് സെഷനുകളിലെ ഒരു സ്ഥിരം ചോദ്യമാണിത്. രണ്ട് ടയറുകളുള്ള സൈക്കിൾ ബാലൻസ് ചെയ്ത് എങ്ങനെ ചവിട്ടി മുന്നോട്ട് പോകുമോ, അതേപോലെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിലുള്ള ബാലൻസ് കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോകുക എന്നതാണ് ഈ ക്ലീഷേ ചോദ്യത്തിനുള്ള ഉത്തരം. കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അങ്ങനെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, പൊതുജീവിതം, സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ പല ജീവിതമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, ഏത് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവിത വിജയത്തെ വിലയിരുത്താനാകൂ. അതിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ മാനദണ്ഡം ഏത് കാര്യത്തിലുമുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രതിബദ്ധത എന്ന സുപ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തെ പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് താറുമാറാകാതെ സംരക്ഷിക്കുന്നത്. ഒരു നദിയുടെ കരകൾ ഉറപ്പില്ലാത്തതാണെങ്കിൽ ജലം പരന്നൊഴുകി വെള്ളക്കെട്ടുകളായും മലിനജലമായും രൂപാന്തരപ്പെട്ട് ആർക്കും പ്രയോജനമില്ലാതെ പാഴായിപ്പോകും. എന്നാൽ നദിയുടെ കരകൾ ഉറപ്പുള്ളതാണെങ്കിൽ സ്വാഭാവികമായ ഒഴുക്ക് നിലനിൽക്കുകയും ഒട്ടും പാഴായിപ്പോകാതെ മറ്റുള്ളവർക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റെന്തെല്ലാം സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താനാകുമെന്ന് മാത്രമല്ല ആത്യന്തിക ലക്ഷ്യമായ സമുദ്രത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. ജീവിതമാകുന്ന നദിയുടെ ഉറപ്പുള്ള കരകളാണ് പ്രതിബദ്ധത. പ്രതിബദ്ധതയുള്ളവർ ജീവിത ലക്ഷ്യം നേടുന്നു, ജീവിത വിജയം കൈവരിക്കുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കാം. അല്പം കൂടുതൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു ജോലി, അതും വീട്ടിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛനെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഏതോ പൊതു ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടി. കുശല പ്രശ്നങ്ങൾക്കിടയിൽ മകൻ എവിടെയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അന്വേഷണം എന്നെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല നർമ്മബോധത്തിന് ഉടമയായിരുന്ന അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാണ് ആദ്യം എവിടെ വെച്ചെങ്കിലും കാണുന്നതെങ്കിൽ ഞാൻ അന്വേഷിച്ചെന്നുകൂടി പറയണം. ഞാനങ്ങനെ അച്ഛനെയും അമ്മയും കാണാതിരിക്കുന്ന ആളൊന്നുമായിരുന്നില്ല. പക്ഷേ മാതാപിതാക്കൾ മക്കളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജോലി തിരക്കും മറ്റും അവരുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഈ വികാരമാണ് അച്ഛനെ കൊണ്ട് അങ്ങനെ നർമ്മരൂപേണയെങ്കിലും പറയിപ്പിച്ചതെന്നും അല്ലാതെ എന്നോടുള്ള അതൃപ്തി അല്ലെന്നും അറിഞ്ഞിട്ടും അതെന്നെ വ്യാകുലപ്പെടുത്തി. കൂടുതൽ സമയം മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാൻ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും ഈ സംഭവം വഴിതെളിച്ചു. ഇതാണ് ജീവിതത്തിൽ ബാലൻസ് നിലനിർത്തുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ മാത്രമല്ല, ജീവിത പങ്കാളിയും മക്കളും സഹോദരങ്ങളും എല്ലാം നമ്മുടെ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണം. പൊതുവെ നമുക്ക് രണ്ട് റോളുകളാണുള്ളത്. വീട്ടിൽ അച്ഛൻ, ഭർത്താവ്, മകൻ, സഹോദരൻ എന്നിങ്ങനെയും ജോലി സ്ഥലത്ത് നമ്മുടെ ഉദ്യോഗ പേരനുസരിച്ച് MD മുതൽ CEO, GM, വിവിധ തരത്തിലുള്ള മാനേജർ, അക്കൗണ്ടന്റ്, സൂപ്പർവൈസർ, ക്ലാർക്ക്, വർക്കർ, അറ്റൻഡർ തുടങ്ങിയ പല റോളുകളും നമുക്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിന് രണ്ടിനും പുറമെയാണ് പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമുള്ള നമ്മുടെ ഇടപെടലുകൾ. വ്യത്യസ്തമായ റോളുകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന അഭിനേതാവിനെ പോലെ നമുക്കും മറ്റുള്ളവർക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നതിന് നിമിത്തമാകാൻ കഴിയണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയോടെങ്കിലും നീതി പുലർത്താൻ കഴിയേണ്ടതുണ്ട്. രണ്ട് വ്യത്യസ്ത റോളുകളോടും നീതി പുലർത്തിയേ മതിയാകൂ. ഭാര്യമാർ പരാതി പറയുന്നതിനെ കുറിച്ചാണ് പലർക്കും പരിഭവം. അവരുടെ പരാതി ന്യായമാണ്, അതുകൊണ്ട് തന്നെ പരിഹാരവും അർഹിക്കുന്നു. പല ഭാര്യമാർക്കും അവരുടെ പരാതിയും പരിഭവവും പരിദേവനവും പരിഹരിച്ചു കൊടുക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ അതൊന്ന് കേൾക്കാൻ കൂടി ഭർത്താവ് തയ്യാറായില്ലെങ്കിലോ? അവരോട്, അവർ പറയുന്ന കാര്യങ്ങളോട് ഒരനുഭാവം, ഒരു സഹിഷ്ണുത, ഞാനുണ്ട് കൂടെ എന്നൊരാശ്വാസ വാക്ക് അതുപോലുമില്ലാതെ ഓഫീസിലെ ജോലിയുടെ പേര് പറഞ്ഞ് അവരോട് കയർക്കുമ്പോഴാണ് പല ക്രമസമാധാന പ്രശ്നങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നത്.

സിഞ്ചന്റെ വർത്തമാനത്തിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മാലയം എന്ന വാക്കിൽ തുടങ്ങുന്ന മൂന്ന് ഗാനങ്ങളാണ്. മാലയം എന്ന വാക്കിന്റെ അർത്ഥം ചന്ദനം എന്നാണ് എന്ന് എത്ര പേർക്കറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1995 പുറത്തിറങ്ങിയ തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിലെ മാലയം മാറോടലിഞ്ഞു എന്ന ഗാനമാണ് നാം ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം ശരത്, ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. തച്ചോളി വർഗീസ് ചേകവരുടെ സംവിധാനം നിർവഹിച്ചത് TK രാജീവ് കുമാറാണ്. മോഹൻലാൽ, വിനീത്, തിലകൻ, ഊർമിള മന്ദോത്കർ, നെടുമുടി വേണു, KPSC ലളിത, കൊച്ചിൻ ഹനീഫ, നിരോഷ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാം മാലയം മാറോടലിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓഫീസ് ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും ചൂണ്ടിക്കാട്ടി വീട്ടിലെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ ഒരു കാര്യങ്ങളും മാറ്റിവെക്കരുത്. ഓഫീസും വീടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. അധികമൊന്നും വേണ്ട, അതേ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ അധികാരമുള്ള കസേരയിൽ നിന്നും അധികാരം കുറഞ്ഞ കസേരയിലേക്കൊന്ന് മാറിയിരുന്നാൽ മതി. ആ സ്ഥാപനത്തിൽ നിന്ന് മാറണമെന്നുപോലുമില്ല. ഓഫീസിലെ സഹപ്രവർത്തകരുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അനുയായി അനുചര സ്തുതിപാഠക സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരും. പലരും നമ്മെ ഒഴിവാക്കി തുടങ്ങും. നമ്മുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതിൽ പോലും പലരും വിമുഖത കാണിക്കും. ഫോൺ എടുത്താൽ തന്നെ ഒരു താല്പര്യമില്ലായ്മയും മുക്കലും മൂളലും മാത്രമാകും അങ്ങേ തലയ്ക്കൽ നിന്ന് കേൾക്കുക. ഈ പ്രതികരണം കണ്ടാൽ പിന്നെ വിളിക്കാനേ തോന്നുകയില്ല. എന്നാൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും അങ്ങനെയല്ല. ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവരായിരിക്കും ആത്മധൈര്യം പകർന്നു തരുന്നതും ധാർമ്മിക പിന്തുണ നൽകുന്നതും. കുറ്റപ്പെടുത്താനുള്ള സുവർണ അവസരമായി അവർ നമ്മുടെ വീഴ്ചയെ ഉപയോഗപ്പെടുത്തില്ല. നമ്മെപ്പറ്റി കേൾക്കാൻ സാധ്യതയുള്ള അപവാദ കഥകളൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ജോലിയുടെ തിരക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത്. മറിച്ച് ഇത്തരം തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്നും കരുതുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നുമുള്ള തോന്നൽ ഉളവാകുമ്പോൾ അവരുടെ മനസ്സിലും സ്നേഹവും സന്തോഷവും സമാധാനവും നിറയും. അവരത് പ്രകടിപ്പിക്കാനും മടിക്കില്ല. ഇത് ഓഫീസിലെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള ധാർമ്മിക പിന്തുണയായും ഊർജമായും പരിണമിക്കും. വീട്ടുകാരോടൊപ്പം നിർബന്ധമായും ചെലവഴിക്കാൻ സമയം മാറ്റിവെക്കേണ്ട ചില തീയതികളും ചടങ്ങുകളുമുണ്ട്. ഉദാഹരണം, ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയവ. ഓഫീസിലെ തിരക്കും ജോലിയും മീറ്റിങ്ങുകളും കാരണം ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പലരും വലിയ പൊങ്ങച്ചം പോലെയും മേനി നടിച്ചും പറയാറുണ്ട്. അവരോട് സഹതാപമല്ല, പുച്ഛമാണ് തോന്നുക. മക്കളുടെ അഡ്മിഷൻ, അവർ പങ്കെടുക്കുന്ന സ്കൂളിലെ പ്രധാന പരിപാടികൾ, രക്ഷകർത്താക്കളുടെ ഓപ്പൺ ഹൗസ്, മാതാപിതാക്കളുടെ ചെക്കപ്പ്, അവരുടെ മരുന്ന് സമയത്ത് വാങ്ങുന്ന കാര്യം, ഇതെല്ലാം മീറ്റിങ്ങുകളുടെയും മറ്റും തിരക്കിൽ മറന്നുപോയെന്ന് വീമ്പിളക്കി അവരുടെ ഔദ്യോഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ശുഷ്കാന്തിക്ക് കയ്യടി നേടാൻ ശ്രമിക്കുന്നവരെയും അത് കേട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നവരെ ഭാര്യയെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട്. ഇക്കൂട്ടർ ഒരു കാര്യം മറന്നുപോകുന്നു. ആത്യന്തികമായി ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇവർ വിജയിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വ്യക്തി ജീവിതത്തിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അനുഭവിക്കുന്നവർക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല. വീട്ടിൽ ചില അസുഖകരമായ സംസാരങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടായാൽ ഓഫീസിലെത്തുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ചില ഉദ്യോഗസ്ഥർ വഴക്ക് പറയുമ്പോഴും തട്ടിക്കയറുമ്പോഴും അല്ലെങ്കിൽ ജോലിയിൽ തെറ്റുകൾ വരുത്തുമ്പോഴും അടക്കം പറയും, ഓ, ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ദേഷ്യവും പിരിമുറുക്കവും വീട്ടിലുള്ളവരോടായിരിക്കും പലരും തീർക്കുക. അതേസമയം അവർ കൂടുതൽ സ്നേഹം പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ ഓഫീസ് ജോലിയുടെ കാര്യം പറഞ്ഞ് അവരെ ഒഴിവാക്കുകയും ചെയ്യും. പലർക്കും ഇത് രണ്ടും ഒരുമിച്ച് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമുക്ക് ഇന്നത്തെ അടുത്ത ഗാനം കേൾക്കാം. മാലേയമണിയും മാറിൽ രാവിൽ എന്ന അതിപ്രശസ്തമായ ലളിതഗാനമാണ്. യേശുദാസ് ആലപിച്ചിരിക്കുന്ന ഈ ലളിതഗാനം 1970 പുറത്തിറങ്ങിയ എന്തു മധുരം എന്ന ആൽബത്തിലാണ് ഉള്ളത്. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ബാബുരാജ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് രണ്ട് ചക്രങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനും മറിഞ്ഞു വീഴാതെ മുന്നോട്ട് സുഗമമായി പോകാനും സാധിക്കുന്നു. ഇതേപോലെ ജീവിതവും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വൈഭവം അഥവാ നൈപുണ്യം ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഉടൻ വരുന്ന മറുപടി, അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും, സുഹൃത്തെ എനിക്കിതെല്ലാം അറിയാം, പക്ഷെ സമയം കിട്ടണ്ടേ, സമയം തികയുന്നില്ല. ഇതാണ് പൊതുവെ ലഭിക്കുന്ന മറുപടി. എന്നാൽ ഇതൊരു ന്യായീകരണമേ അല്ല എന്നതാണ് സത്യം. എല്ലാവർക്കും 24 മണിക്കൂർ സമയം മാത്രമാണ് കിട്ടുന്നത്. അത് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. കിട്ടുന്ന സമയത്തെ ദുരുപയോഗപ്പെടുത്താതെ കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ഏക പരിഹാരം. അതിനായി ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും വിനോദത്തിന്റെയും സമയം ക്രമപ്പെടുത്തണം. ഏത് കാര്യത്തിനാണ് അനാവശ്യമായി സമയം ചെലവാക്കുന്നതെന്ന് സ്വയം വിലയിരുത്തണം. ഏതൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കിയാലാണ് സമയം മിച്ചം പിടിക്കാൻ സാധിക്കുക എന്നത് സ്വയം കണ്ടെത്തണം. കുടുംബത്തിന് വേണ്ടി കൃത്യമായ സമയം മാറ്റിവെക്കണം. ചെയ്യാനുള്ള കാര്യങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കണം. മുൻഗണന അനുസരിച്ച് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തും സാവകാശമുള്ള കാര്യങ്ങൾ അധികം താമസിക്കാതെ ചെയ്തും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ചും ഒക്കെ സമയം കണ്ടെത്താനാകും. ഔദ്യോഗിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വീട്ടുകാര്യങ്ങൾ അതിനുശേഷം മതിയെന്നുമല്ല ഈ മുൻഗണനാ തത്വത്തിന്റെ അർത്ഥം. ഔദ്യോഗിക കാര്യങ്ങളിൽ തന്നെ മുൻഗണന ആവശ്യമുള്ളതും അല്ലാത്തതും കാണും. വീട്ടുകാര്യങ്ങളിലും ഏറ്റവും അത്യാവശ്യമുള്ളതും ഒഴിവാക്കാനാകാത്തതും അത്ര അത്യാവശ്യമില്ലാത്തതുമായ ദൈനംദിന കാര്യങ്ങളും കാണും. ഒഴിവാക്കാവുന്നതും മാറ്റിവെക്കാവുന്നതുമായ വീട്ടുകാര്യങ്ങൾക്കുള്ള സമയത്തിൽ നിന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ള സമയം കണ്ടെത്താം. ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ രണ്ട് രംഗത്തോടും നീതി പുലർത്താനാകും. അടുത്ത ദിവസം ഏറ്റവും അത്യാവശ്യമുള്ള ഔദ്യോഗിക കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എന്തൊക്കെയാണെന്ന് തലേന്ന് തന്നെ ആലോചിച്ച് മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കാം. വീട്ടു സാധനങ്ങൾ പൂർണ്ണമായി തീർന്നിട്ടില്ലെങ്കിൽ ഷോപ്പിംഗ് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. എന്നാൽ ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങി അന്ന് തന്നെ ആഘോഷിക്കേണ്ടത് മാറ്റിവെക്കാൻ പാടില്ല. മേലധികാരിയുടെ അവലോകന യോഗം, അതത് ദിവസം നൽകേണ്ട റിപ്പോർട്ടുകൾ, അന്ന് തന്നെ നോക്കി തീരുമാനമെടുക്കേണ്ട ഫയലുകൾ, മുൻകൂട്ടി ദിവസം നിശ്ചയിച്ചിട്ടുള്ള സന്ദർശനങ്ങൾ, യോഗങ്ങൾ, ഇവയൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. പക്ഷേ അത്യാവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒന്നോ രണ്ടോ ദിവസം മാറ്റിവെച്ചു എന്ന് കരുതി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം കൃത്യമായ വൈഭവവും നൈപുണ്യവും മെയ്വഴക്കവും ശീലിക്കണം. ഇതേതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ലഭിക്കില്ല. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും ജോലിയുടെ സ്വഭാവവും വ്യത്യസ്തമായതിനാൽ ആരിൽ നിന്നും അതേപടി പകർത്തിയാലും ശരിയാക്കണമെന്നില്ല. നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം തന്നെ അത്തരമൊരു ശൈലി രൂപപ്പെടുത്തണം. ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും പരസ്പര പൂരകങ്ങളാണ്. ജോലിസ്ഥലത്തെ സംഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷത്തിന്റെ ഇരകളാകുന്നത് വീട്ടിലുള്ള പ്രിയപ്പെട്ടവരാണ്. അവർക്ക് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനർഘ നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി നീക്കിവെക്കുന്ന സമയം കൊണ്ട് ഓഫീസിൽ നാം കരുതുന്നത് പോലെയുള്ള വൻ ഭൂകമ്പങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർ കരുതുന്നത് അവർ ഒരു ദിവസം പോയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, പലർക്കും അവരുടെ അസാന്നിധ്യം സന്തോഷവും ആശ്വാസവും നൽകുന്നതായും കാണാറുണ്ട്. പ്രതീക്ഷിക്കാതെ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ മറ്റൊരാൾ വന്ന് നാം ചെയ്തുകൊണ്ടിരുന്ന ജോലി അതിനേക്കാൾ ഭംഗിയായി ചെയ്യുന്നത് കാണാം. ഒഴിവാക്കാനാവാത്തവരായി ആരുമില്ല തന്നെ. എന്നാൽ സ്വയം മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ്. പക്ഷേ വീട്ടിൽ അങ്ങനെയല്ല. വീട്ടിൽ നിങ്ങൾക്ക് പകരക്കാരില്ല. ഈ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മൂന്നാമത്തെ ഗാനം സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2000 ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം രാജു സിംഗ്, ആലപിച്ചിരിക്കുന്നത് PB ശ്രീനിവാസ്, KS ചിത്ര. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സ്നേഹപൂർവം അന്നയിലെ പ്രധാന അഭിനേതാക്കൾ വൈഭവി മർച്ചന്റ്, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു, ഷിജു AR, ബിന്ദു പണിക്കർ, സുധീഷ് തുടങ്ങിയവരായിരുന്നു. നമുക്ക് കേൾക്കാം മാലേയം മാറിലെഴും എന്ന മനോഹരം.

സമാധാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്ഥലവും പേരും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: സന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്നത്തെ താരത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ്, സാധാരണ നമ്മൾ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു താരങ്ങളുടെ പുതുമയാർന്ന വിശേഷങ്ങളും കലാവൈഭവങ്ങളും അടിപൊളി അടിപൊളി വിശേഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊപ്പം ഇന്ന് കുറച്ച് മാസം കൂടി ചേരുകയാണ് എന്നെനിക്കൊരു തോന്നലുണ്ട്. യെസ്, അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ എതിരെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞു താരത്തിനോട് ചോദിക്കുകയാണ്, എന്നെ ഇടിക്കുവോ?
3: ഇല്ല.
2: അടിക്കുവോ? യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരമായിട്ട് ഇങ്ങനെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ചേർന്നിരിക്കുന്നത് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷ, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് കൗതുകത്തോടു കൂടി, ചെറിയൊരു പേടിയോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ദക്ഷ.

0: അധ്യക്ഷ, ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ സംസാരിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോ
1: നല്ല സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മള് പ്രത്യേകിച്ചും ഈ ഗേൾസ്, ഒരു ഗേളിഷ് എന്ന രീതിയിൽ പറയുമ്പോ ഈ ബോക്സിംഗ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മള് കുറച്ച് റെയർ ആണല്ലേ, ഈ ഒരു ഫീൽഡ് എന്നുള്ളത് റെയർ ആണ്. അപ്പൊ ഈ ബോക്സിംഗ് ഫീൽഡിലോട്ട് എങ്ങനെയാണ് ദക്ഷ എത്തുന്നത്, അതിന് ആ ഫസ്റ്റ് സ്റ്റാർട്ട് തൊട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
1: ഫസ്റ്റ് ബോക്സിംഗ് എന്തുവാന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ബോഡി ഒന്ന് ഷെയ്പ്പ് ആക്കണമെന്നൊക്കെ വന്നപ്പോ അച്ഛൻ പറഞ്ഞു നമുക്ക് ബോക്സിംഗ് ഒക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്നെല്ലാം അറിഞ്ഞപ്പോ കിക്ക് ബോക്സിംഗ്,

0: എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ വണ്ണമൊക്കെ അത്യാവശ്യം സ്ലിം ആവാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോച്ച് പറഞ്ഞു മത്സരത്തിന് ഇറങ്ങാം, പക്ഷേ കൊല്ലത്തിൻ്റെ മത്സരം തീർന്നായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കളിച്ചാലേ സ്റ്റേറ്റ് പോകാൻ പറ്റൂ. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. രണ്ട് പിള്ളേരുണ്ടായിരുന്നു, മൂന്ന് പിള്ളേർ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി കളിക്കാൻ പോയി. അങ്ങനെ കളിച്ചാൽ അതിന് ഗോൾഡ് കിട്ടി. ഇതൊക്കെയായിരുന്നു തുടക്കം.
1: അതെ. അപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ ഞാൻ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു ചോദ്യത്തിൽ നിന്ന് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് ദക്ഷയുടെ ഭാഗത്ത് നീട്ടിയത്. വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് ഇപ്പോൾ വന്ന് വന്ന് ഈ ഒരു ഇത് ഒരു താല്പര്യമായി അല്ലേ, ഈ ഒരു വേദികൾ കയറുന്നതാണെങ്കിലും ഇതിന് ഫൈറ്റ് ചെയ്യാൻ, എതിരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ജയിക്കുക, അല്ലെങ്കിൽ അതിനൊരു മിന്നൽ വേഗത്തിലൊക്കെ പഞ്ചിങ് അപ്പോൾ അതൊക്കെ ഒരു ഒരു കൗതുകമാർന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ദക്ഷയുടെ ഏതൊക്കെ വേദികളാണ് ദക്ഷ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം എത്ര വർഷമായി ദക്ഷ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
0: ഒരു വർഷം ആവുന്നതേ ഉള്ളൂ.
1: ഒരു വർഷം ആവുന്നുള്ളൂ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ. അതെ. അപ്പൊ മൊത്തത്തിൽ ഒരു വർഷം ആവുന്നുള്ളൂ. പക്ഷെ ആൾ അത്ര നിസ്സാരക്കാരിയല്ല. അപ്പൊ അതിനുള്ള കാരണം ദക്ഷ തന്നെ പറയണം. തുടക്കം തൊട്ട് ഏതൊക്കെ വേദികളാണ്, ഏതൊക്കെ മത്സരങ്ങളാണ്, ഏതൊക്കെ മെഡലുകളാണ് ദക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ളത്?
0: ഇത് പറഞ്ഞ പോലെ ഫസ്റ്റ് പത്തനംതിട്ടയ്ക്ക് പോയായിരുന്നു, അതിന് ഗോൾഡ് കിട്ടി. പക്ഷെ അത് പക്കാക്കളിയല്ലായിരുന്നു, എന്നാലും എനിക്ക് ഗോൾഡ് കിട്ടി. കളിച്ചു തന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ സ്റ്റേറ്റ് വന്നു. സ്റ്റേറ്റ് കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് പോയി, അവിടെ കുറെ നേരമൊക്കെ നിന്ന് രണ്ടു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി, ഫൈറ്റ് വന്നു. അങ്ങനെ ഫൈറ്റ് കയറി കളിച്ച്, പക്ഷെ അതിന് ബ്രോൺസാണ് കിട്ടിയത്. രണ്ട് കളി ഉണ്ടായിരുന്നു, അല്ല ഒരു കളിയാണ് കളിച്ചത്, അത് ഞാൻ തോറ്റി. അപ്പൊ ബ്രോൺസ് കിട്ടി. അപ്പോൾ അതൊക്കെയായിരുന്നു രണ്ടാമത്തെ കളി. പിന്നെ കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. കേലോ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കോഴിക്കോട് പോയി, വുമൺസ് ലീഗലായിരുന്നു അത്. കോഴിക്കോട് പോയപ്പോൾ എനിക്ക് സിൽവർ കിട്ടി. അത് കഴിഞ്ഞ് കോട്ടയത്തായിരുന്നു പിന്നെയും, അതിന് വന്ന് ബ്രോൺസ് കിട്ടി. പിന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു, അത് കുറച്ച് ടഫായിരുന്നു, അതിനും ബ്രോൺസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതാ കുറച്ചത് സെലക്ഷൻ കിട്ടിയപ്പോൾ, മൂന്ന് മത്സരം ഉണ്ടായിരുന്നല്ലോ, രണ്ടെണ്ണം കിട്ടിയത് കൊണ്ട് സോണലിലേക്ക് സെലക്ട് ആയി. അപ്പൊ സോണലിൽ പോയി, അതിന് സിൽവർ കിട്ടി. നാല് കളി ഉണ്ടായിരുന്നു. അതിന് മൂന്നാമത്തെ കളിയിൽ, നാലാമത്തെ കളി ഞാൻ തോറ്റുപോയി, ഫൈനലിൽ കയറി തോറ്റുപോയി. അപ്പൊ മൂന്ന് കളിയിൽ കിട്ടി, അതുകൊണ്ട് എനിക്ക് സിൽവർ കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് മെഡല് കിട്ടിയോണ്ട് എനിക്ക് നാഷണല് പോകാൻ ഉള്ളൊരിത് കിട്ടി. അങ്ങനെ ലാസ്റ്റ് നാഷണലൊക്കെ കയറി. ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ അറിയാം. ഫസ്റ്റ് തമിഴ്നാടുമായിട്ടായിരുന്നു, തമിഴ്നാടുമായിട്ട് കളിച്ച് അതിന് കിട്ടി എനിക്ക്, ആ ഫൈറ്റ് കിട്ടി. പിന്നെ കർണാടകയുമായിട്ടായിരുന്നു, കർണാടകയുമായിട്ടും കളിച്ച് ഞാൻ ജയിച്ച്. പിന്നെ പഞ്ചാബുമായിട്ടായിരുന്നു, പഞ്ചാബും കളിച്ച് ഞാൻ ജയിച്ച്. അടുത്തത് വന്നത് ഹരിയാന. ഹരിയാന ഭയങ്കര ടഫായിരുന്നു, അവര് എന്നെ ഇട്ട്
1: നന്നായിട്ട് ഉപദ്രവിച്ചല്ലേ. സത്യം പറഞ്ഞാല് ദക്ഷയുടെ ഒരു ഫേസ് കാണുമ്പോഴും ആ ഒരു ലുക്ക് കാണുമ്പോഴും ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ദക്ഷ ഇങ്ങനെ എന്താ റിങ്ങിൽ കയറി നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ദക്ഷ അത് വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹരിയാന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഔട്ടായിട്ട് പോയത്. പക്ഷെ ഇപ്പോ ദക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് തോൽവിയെ പറ്റിയാണ് കൂടുതലും ദക്ഷ എടുത്ത് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഖേലോ ഇന്ത്യ അസ്മിത കിക്ക് ബോക്സിംഗ് നാഷണൽ ലീഗിൽ 2025-26 സിൽവർ മെഡലിസ്റ്റ് ആണ് അല്ലെ. ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു 2025-26 ടൈമിൽ ആദ്യമായിട്ടാണ് അല്ലെ നാഷണൽ ലെവലിലേക്കുള്ള ഒരു മത്സരം വരുന്നത്. അപ്പൊ അതില് സിൽവർ മെഡലിസ്റ്റ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടി. അപ്പൊ ക്യൂട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ദക്ഷ അവിടെ വേദികളിൽ വളരെ സജീവമായിട്ട് എല്ലാവരും ഇടിച്ചിടുന്ന പരിപാടിയാണ്. അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ദക്ഷ ഇങ്ങനെ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ മൂവിയാണ്, അതിനോടൊരു താല്പര്യമുണ്ട്. തുടക്ക സമയത്ത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ദക്ഷ പറയുന്നത്. പക്ഷെ ഇതിനോടൊരു താല്പര്യം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിനൊരു മോട്ടിവേഷൻ തരുന്നത് ആരൊക്കെയാണ് ഫാമിലിയിൽ?
0: ഫാമിലി അച്ഛൻ തന്നെ ആയിരുന്നു ആദ്യം. പക്ഷെ അച്ഛമ്മ എന്ന് പറയുന്ന കുറച്ച് ടഫായിരുന്നു, കാരണം ഇടി കിട്ടും, മോൾക്ക് മുഖത്തൊക്കെ പാട് വരും, അങ്ങനെ
1: ഈ അമ്മമ്മമാരൊക്കെ പറയൂ പെൺകുട്ടിയല്ലേ സ്കിന്നിലൊക്കെ ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലിനൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് ഇതാക്കാൻ സാധ്യതയുണ്ടല്ലേ.
0: അങ്ങനെ കുറച്ച് ടഫായിരുന്നു മത്സരത്തിന് ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അച്ഛമ്മ കുറച്ചൊക്കെ ഇങ്ങനെ ആയപ്പോ സെറ്റായി. പിന്നെ അനിയത്തിക്കും ഇഷ്ടമായിരുന്നു, അമ്മ കൂട്ടായിരുന്നു, അച്ഛനായിരുന്നു എല്ലാത്തിനും വന്ന് വന്ന് വന്ന് വന്ന് നിന്നത്. ഞങ്ങളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മത്സരം ഉണ്ടെന്നറിഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പിന്നെ ആയപ്പോ എനിക്കൊരിത് വന്നു, ഞാൻ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ തുടങ്ങാന്നൊക്കെ മനസ്സിലായി. അങ്ങനെ കയറിയതാണ്.
1: അതെ അല്ലേ. അപ്പൊ

0: അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ ദക്ഷയുടെ ഒരു ബാക്ക് ബോൺ എന്ന രീതിയിൽ തന്നെ അച്ഛനാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ മത്സര ഇനങ്ങളിലൊക്കെ എങ്ങനെയാണ് അച്ഛൻ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ടൈമിൽ വെളിയിൽ നിന്നിട്ടൊക്കെ റിങ്ങിന് പുറത്തൊക്കെ എങ്ങനെയാണ് അച്ഛന്റെ ഒരു പ്രതികരണം?
1: അച്ഛനാണ് എല്ലാം. അവിടെ ഞങ്ങൾ നാഷണലിൽ പോയപ്പോ 33 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. അവരുടെ പേരൻസ് 2-3 പേരൻസേ വന്നുള്ളൂ മൊത്തം. അവരൊന്നും വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു എല്ലാ പിള്ളേർക്കും. പക്ഷെ അച്ഛൻ ഏതൊക്കെ പിള്ളേരുണ്ടോ അവർക്ക് വേണ്ടി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് 33 പേർക്ക് സപ്പോർട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഫുൾ ഓടി നടന്ന് എല്ലാം ചെയ്ത അച്ഛനാണ്.
0: അതെ അല്ലേ? അപ്പോ ഇവിടെ ഒരു റിയൽ ഹീറോ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. ഈ ബോക്സിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ നമ്മുടെ ദക്ഷയെ കാണുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫാമിലിയിൽ ഏറ്റവും പ്രധാനി ദക്ഷയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അച്ഛൻ അച്ഛന്റെ പേരെന്താണ്?
1: അച്ഛന്റെ പേര് മനോജ്. അച്ഛൻ ഫിഷർമാൻ ആണ്.
0: പിന്നെ അമ്മ?
1: അമ്മ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ്. അപ്പൊ അനീതി അല്ലേ? അനീതിയുടെ പേരെന്താണ്?
1: അനീതിയുടെ പേര് ദിവാള്. 10 ഇപ്പൊ സ്ട്രാറ്റ്ഫോർഡ് സ്കൂളിൽ
0: പഠിക്കുകയാണ്. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ബോക്സിംഗ് ലെവലിലൊക്കെ പോകുമ്പോ, എന്തായാലും അനീതിക്കൊക്കെ ആ ഒരു ഏജിൽ ഇതിനെ പറ്റി വലിയ ലെവൽ അറിയില്ലെങ്കിൽ കൂടിയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആരാണ് വീട്ടില്?
1: അച്ഛൻ തന്നെ.
0: അച്ഛൻ തന്നെ
1: എല്ലാത്തിലും അച്ഛൻ തന്നെ.
0: അതെ. അപ്പൊ അച്ഛൻ ഈ ഒരു ബോക്സിംഗ് ലെവലിൽ എന്തോ ഒരു പ്രസിഡന്റ് ആണ് അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് അത് കറക്റ്റ് ആയിട്ട്?
1: അത് കൊല്ലം ഡിസ്ട്രിക്റ്റിന്റെ നമ്മുടെ ക്ലബിനൊക്കെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന
0: അച്ഛനാ.
1: ഓരോത്തിനും ഓരോന്ന് ഇതുണ്ടല്ലോ. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണം പ്രസിഡൻസും കോച്ചും, അതൊക്കെ അച്ഛൻ എഴുതണം, ഒപ്പൊക്കിടണം.
0: അതെ അല്ലേ? അപ്പൊ അങ്ങനെയും ആ ഒരു ഫീൽഡും കൂടി, അത് എനിക്ക് തോന്നുന്നു മോളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ മോൾ ഇത് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് ആ ഫീൽഡിലും കൂടെ അച്ഛൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ഫാമിലി ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിലാണ് ദക്ഷ പഠിക്കുന്നത്?
1: ഞാൻ ഇനി 9th.
0: അപ്പോ പഠനത്തിലൊക്കെ എങ്ങനെയാണ് ദക്ഷ?
1: ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്.
0: ആവറേജ് സ്റ്റുഡന്റ്.
1: ഞാൻ രണ്ടും ഒരേ പോലെ തന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടീവാ.
0: അതെ. അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: ഞാൻ പുത്തൻതുറ സ്കൂൾ, ഞങ്ങളുടെ അപ്പുറത്തുള്ള
0: അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിലൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ദക്ഷ ഹാൻഡിൽ ചെയ്യുന്നത്? പേടിയുണ്ട് ടീച്ചർമാർക്കൊക്കെ?
1: ഇല്ല, ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ഒപ്പമായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങളുടെ കോച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എച്ച്എമ്മിന്റെ അടുത്ത് വന്ന് ചോദിക്കും. ടീച്ചർ അപ്പോഴേ പറയുമ്പോളെ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ എക്സാമിന്റെ ടൈമിലാണ് കൂടുതലും ഈ ഫൈറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പൊ എച്ച്എം പറയും കുഴപ്പമില്ല, നമുക്ക് റീടെസ്റ്റ് എഴുതിപ്പിക്കാം. അതുകൊണ്ട് റീടെസ്റ്റ് എഴുതുമ്പോൾ കൂടെ വന്നിരുന്ന എല്ലാം നല്ല രീതിയിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെയാ.
0: ആണല്ലേ? അപ്പൊ അങ്ങനെ ടീച്ചേഴ്സും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിലിങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷയുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഫൈറ്റിംഗ് ഗേളുടെ ഏറ്റവും പവർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ ദക്ഷ ഈ സ്കൂളിലൊക്കെ ടൈമില് ഒരു ഫൈറ്റർ ആണ്, അല്ലെങ്കിൽ കാണുമ്പോ ആ ഇത് അസ്മിതയിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള സിൽവർ ഗോൾഡൻ മെഡലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ കേരളത്തെ തന്നെ റെപ്രസെന്റ് ചെയ്ത് പോയി 33 പേരിലൊക്കെ ഫൈനലിൽ എത്തിയിട്ടുള്ള ഒരു ഗേൾ ആണ് എന്നൊക്കെ ഉള്ളൊരു പറച്ചിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു പേടിയൊക്കെ ഫ്രണ്ട്സിനുണ്ടോ?
1: സപ്പോർട്ടീവ് ആണ് എല്ലാരും. പിന്നെ ഞങ്ങളുടെ മാഷിനെ, ഞാൻ ഞങ്ങളുടെ സ്കൂളില് പി ടി ടീച്ചർ ഇല്ലായിരുന്നു, മാഷിനെ ആയിരുന്നു പി ടി ടീച്ചർ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ മാഷി വന്നപ്പോ എല്ലാരുമായിട്ടും മിണ്ടി മിണ്ടി വന്നപ്പോ എന്റെ ഒരു വില മനസ്സിലായി, അപ്പോഴാ മനസ്സിലാവുന്ന. അങ്ങനെ രണ്ടുപേരെ മാസ്റ്റർ പറഞ്ഞു, രണ്ടുപേരും നല്ല രീതി ചെയ്യുന്നുണ്ടായിരുന്നു. മാസ്റ്റർ പറഞ്ഞു കൊണ്ടുപോവാൻ, നമുക്കൊന്ന് നോക്കാം, ഫീസ് തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവര് കുഴഞ്ഞി ഇറങ്ങിപ്പോയി. അപ്പോഴാണ് എന്റെ അടുത്ത് പറയുന്നത് നീ ഇത്രക്കും ഉണ്ടായിരുന്നു.
0: അപ്പോഴാണ് ദക്ഷയുടെ ഒരു വില, അല്ലെങ്കിൽ ദക്ഷ എന്താണ് അവിടെ അതിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു വേദിയിൽ കേറുമ്പോ ഒരു റിങ്ങിൽ കേറുന്നാണോ പറയുന്നത്?
1: റിങ് അല്ല, തട്ടാമയാ ഞാൻ കേറുന്നത്.
0: ഓക്കെ.
1: നോർമലി എല്ലാ വയസ്സിനും കേറാം, പക്ഷെ പ്രോ പ്ലേസിനും 15 തൊട്ടുള്ളവരും പ്രോ പ്ലേസിനും ആണ് റിങ്ങിൽ കേറുന്നത്. ബാക്കി എല്ലാരും തട്ടാമയില്ല, തുടക്കക്കാരും നോർമലി കളിക്കുന്നവരും ഒക്കെ.
0: അപ്പൊ അതായത് ഒന്നുകൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് തട്ടാമ എന്ന് പറയുന്നത് നോർമൽ പ്ലേയേഴ്സും അതുപോലെ തന്നെ
1: ഈ തുടക്കക്കാരൊക്കെ ഇല്ലേ, അവരും നല്ല രീതിയിൽ കളിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോ മാറ്റാ, ഒരു നമ്മുടെ അക്കാഡമിയിലൊക്കെ ഇടുന്ന പോലത്തെ മാറ്റാ, അതിന്റെ അകത്താണ് നമ്മള് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്തു പോയാലൊക്കെ നമുക്ക് മൈനസ് പോയിന്റ് ഒക്കെ വരും, അതാണ് തട്ടാമി. റിങ് എന്ന് പറയുമ്പോ നമ്മുടെ റിങ് പോലെ തന്നെ.
0: ഓ ശരി ശരി ശരി. അപ്പൊ അത് അതിലേക്ക് എത്തിപ്പെടാൻ ഇനി എത്ര ഏജ് ഒക്കെ ആവണം?
1: 15 തൊട്ടാ റിങ്.
0: ഓ ശരി. അപ്പൊ 15 മുകളിലോട്ടാണ് റിങ്ങിലോട്ടൊക്കെ കേറുന്നല്ലേ. അപ്പൊ ഇനി നമ്മുടെ ദക്ഷക്കുട്ടിക്ക് 1 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് റിങ്ങിലൊക്കെ ശോഭിക്കാൻ, ഫൈറ്ററായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ്. അത്രയും ഒരു ലെവലിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ അവിടെ നിൽക്കുന്ന

0: ഇത് പേരൻസും ട്രെയിനർ അല്ലെ, ട്രെയിനറെ പറ്റി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ട്രെയിനറുടെ പേരെന്താണ്?
1: ഞങ്ങളുടെ മാസ്റ്ററിന്റെ പേര് രാഹുൽ എന്നാണ്. മാസ്റ്റർ എല്ലാത്തിനും, ഞങ്ങളുടെ അടുത്ത് എന്തുണ്ടെങ്കിലും വന്ന് പറയും. പിന്നെ കോച്ച് കേരള സ്റ്റേറ്റ് അമച്ച കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ടീം കോച്ചാണ് ഫുള്ളി. പിന്നെ നാഷണൽ അക്രഡിക് കോച്ചാണ്. പിന്നെ നാഷണൽ കിക്ക് ബോക്സിംഗ് 5 times ഗോൾഡ് മെഡലിസ്റ്റും ആണ് മാസ്റ്റർ.
0: അതെ അല്ലേ, അപ്പൊ അത്രയും നല്ലൊരു കോച്ചിന്റെ കീഴിലാണ് ദക്ഷ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതും ദക്ഷയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്, അങ്ങനെ ഒരു കോച്ചിനെ കിട്ടിയത്. അതും അടുത്ത് തന്നെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ കീഴിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെയുള്ള, അതായത് വേദികളെ പറ്റിയും, സാധാരണക്കാർക്ക് ഇത് വളരെ പരിചിതമല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ നേടാനും കുറെ വേദികൾ കാണാനും നമ്മുടെ ദക്ഷക്കുട്ടിക്ക് കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ പറ്റിയില്ലേ? എവിടേക്കാണ് പോയിട്ടുള്ളത്?
1: നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ അടുത്ത് ഞങ്ങൾ പോയി. പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു സൗത്ത് സോണിൽ വന്നിരുന്നത്. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നാഷണല്. 12 പോയി. അവിടെയൊക്കെ പോയി നല്ല രീതിയിൽ. ഒരു ദിവസം വൈകിട്ട് ഫുള്ള് ഞങ്ങള് ഫുള്ള് എല്ലായിടവും ഒക്കെ പോയി വൈബ് അടിച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാ വന്നത്. എല്ലായിടത്തും പോകുമ്പോ അങ്ങനെ തന്നെ.
0: ഫാമിലിയായിട്ടാണ് പോകുന്നത്?
1: ആ, ഞങ്ങളെ എന്റെ ഫാമിലിയാ കൂടുതലും വരുന്ന. ബാക്കിയുള്ളവരുടെയൊക്കെ പിള്ളേര് മാത്രം വിടുകയാ ചെയ്യുന്നത്.
0: ട്രെയിനിയുടെ കൂടെ വിടുന്ന, ട്രെയിനറിന്റെ കൂടെ വിടുന്നു.
1: ഞങ്ങൾ വേറെ ആയിട്ടാ പോകുന്നത്,
0: സെപ്പറേറ്റ് ആയിട്ട് പോവല്ലേ. അപ്പൊ ഫാമിലി മൊത്തത്തിൽ വൈബ് അടിച്ച് പോവാണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്ത് പോയപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: ചെന്നൈയിൽ.
0: ചെന്നൈയിൽ അല്ലേ. അപ്പൊ ചെന്നൈയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു?
1: ചെന്നൈയിൽ 5
0: 5 ഓ. അപ്പൊ അങ്ങനെ ഒരുപാട് വേദികളിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ തട്ടാമയിൽ കയറുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്തായാലും ഇടിച്ചിടണമല്ലോ. കയറുന്ന ടൈമിൽ അയാൾ ആ ഒരു ഫേസിൽ കാണുമ്പോ ഇടിക്കണോ എന്നൊക്കെ തോന്നാറുണ്ടോ?
1: എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഫീലിങ്സ് വരാറില്ല. കളിക്കാൻ ഇറങ്ങുമ്പോ ജസ്റ്റ് മെഡൽ കിട്ടണം, എങ്ങനെയെങ്കിലും മെഡലിനെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് വേണം. കൂടുതൽ ഫൈറ്റ് ചെയ്താലേ റിങ് കയറി നമുക്കൊന്ന് കളിച്ച് ബെൽറ്റും മെഡലും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളു. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് കൂടുതലും എഫേർട്ട് ഇടുന്നത്. ഇപ്പോഴേ ജയിച്ച് മെഡൽ മേടിക്കുന്നതിനെക്കാട്ടിയും പോകെ പോകെ നല്ല രീതിയിൽ കളിച്ച് ഗോൾഡ് തന്നെ മേടിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കളിക്ക് എപ്പോഴും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ദക്ഷ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിംഗിൽ കയറുന്ന ടൈമിൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിന് പറഞ്ഞത് എക്സ്പീരിയൻസ് ആണ് അല്ലെ, എനിക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരു ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ടൈമിൽ ഒരു ഗോൾഡിലേക്ക് തന്നെ എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ദക്ഷക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്വപ്ന വേദി എന്ന് പറയുന്നത് ഏതായിരിക്കും?
1: ഇനി എനിക്ക് ഇന്റർനാഷണൽ പോണം, പക്ഷേ അതിനിയും കുറെ പോണം.
0: ഒരുപാട് കടമ്പകളുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമ്മുടെ ദക്ഷ എല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ ഒരു മാസ് ഹീറോ ആയിട്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കിക്കിംഗ് അല്ലെങ്കിൽ ഒരു മാസ് പഞ്ചിങ് ഒക്കെ ഉള്ള വിശേഷങ്ങളാണ് ദക്ഷയുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദക്ഷ ഒരു സാധാരണ ഒരു കിക്ക് എന്ന രീതിയിൽ മാത്രമല്ല, ഒരുപാട് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. പിന്നീട് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ കൂടിയാണ്. അപ്പൊ അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, Students Guest of the Day.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കിക്ക് ബോക്സറായിട്ടുള്ള, ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷയാണ്. അപ്പൊ ദക്ഷയുടെ വിശേഷങ്ങളിലൂടെ, ആ ഫൈറ്റിംഗ്, ദക്ഷയുടെ സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ കടന്നു പോവാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ തട്ടാമയിൽ കയറുന്ന ടൈമിൽ എന്തൊക്കെയാണ്, ഗ്ലൗസ് ഒക്കെ ഇടുന്ന ടൈമിൽ എന്തൊക്കെയാണ് ദക്ഷയ്ക്ക് തോന്നുന്നത്? ആ ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ വേറൊരാളായിട്ട് മാറാറുണ്ടോ?
2: ആ ഉണ്ട്, ഫുള്ളി നമ്മൾ എക്യുപ്ഡ് ആയിരിക്കും. നമുക്ക് ഗേൾസിന് അവ ബ്രസ് ഗാർഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് ഹാൻഡ് റാപ്പ് ഉണ്ട്. ഈ ഓരോ ഫൈറ്റിന് ഓരോരോ പേരുകളുണ്ട്. പവർ കൂടിയുണ്ട്, പവർ കുറഞ്ഞുണ്ട്, പവർ ഇല്ലാത്തതുണ്ട്, പിന്നെ ഭയങ്കര പവർ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഡിഫർ ആയിട്ടുണ്ട്. ഇപ്പൊ ഓരോത്തിനും ഓരോരോ എക്യുപ്മെന്റ്സാ. ഞാൻ കളിക്കുന്നതിന് ഫുള്ളി ചെയ്യും ഹെഡ് ഗിയർ, തല പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെഡ് ഗിയർ, പിന്നെ ഗ്ലൗസ്, കൈ ഒടിയാതിരിക്കാൻ അതിന്റെ അടിയിലായിട്ട് ഹാൻഡ് റാപ്പ് എന്ന് പറയുന്ന സാധനം ചുറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഗ്ലൗസ് ഇടുന്നത്. പിന്നെ കാല് പ്രൊട്ടക്ട് ചെയ്യാൻ ഷിന്നും ബൂട്ടും, ഇതൊക്കെയാണ് എക്യുപ്മെന്റ് ഇടുന്നത്. പിന്നെ എ പി പാഡ് എന്നൊക്കെ പറയും, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ മൗത്ത് ഗാർഡ്, പല്ല്.
1: അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ, അതായത് ഒരു തട്ടാമയ്ക്ക് പുറത്തുള്ള ഒരു ദക്ഷയും അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പവർ ആവുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങനെ ഒരു, അതിന് മുമ്പ് റിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ?
2: ആ ഉണ്ട്, നമ്മുടെ അക്കാഡമി തന്നെ നല്ല പ്രാക്ടീസാണ്. ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു രണ്ടാഴ്ച മാക്സിമം നമുക്ക് കാലും കൈയും പൊക്കാൻ പറ്റത്തില്ല. ആ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ജിമ്മിനെക്കാട്ടിയും ഭയങ്കര പാടാണ്. നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി എക്സസൈസ് സ്ഥിരം ചെയ്യുക, അരമണിക്കൂർ ഫുള്ള് ഈ എക്സസൈസ് മാത്രമാണ്. പിന്നാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ബോഡി എക്സസൈസ് ഫുള്ള് ചെയ്യും, അതായത് നമ്മൾ തല തൊട്ട് കാല് വരെ ഫുള്ള് ചെയ്യും, എന്നിട്ടേ ഈ ബോക്സിങ്ങിന്റെ ഇത് തുടങ്ങത്തുള്ളൂ.
1: അതെ അല്ലേ, അപ്പൊ അത് കുറച്ച് ടഫാണ്. പക്ഷെ ഒരു എയിമിന് വേണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു മെഡൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അത് കണ്ടിന്യൂസ് തന്നെ ചെയ്യണം അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു റുട്ടീൻസ് ഒക്കെ എങ്ങനെയാണ്, ക്ലാസ് ആണെങ്കിലും എങ്ങനെയാണ്, ഡെയിലി പോവോ അതോ വീക്കിലി എങ്ങനെയാണ് അതിന്റെ ക്ലാസ് ഒക്കെ?
2: ഞങ്ങളുടെ അവിടെ ഡെയിലി ക്ലാസ് ഉണ്ട്. എനിക്ക് പക്ഷേ രാവിലെയും വൈകിട്ടും ട്യൂഷൻ ഉണ്ട്. രാവിലെ ട്യൂഷനുമായിട്ട് നേരെ സ്കൂളിലോട്ട് കയറും, സ്കൂളിൽ നിന്ന് നേരെ അടുത്ത ട്യൂഷൻ, പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് ബോക്സിങ്ങിന് പോകും. പിന്നെ 8:30 ഒക്കെ കഴിയും ഞാൻ തിരിച്ചെത്താൻ, എന്നിട്ട് ഫുഡ് കഴിച്ച് കുളിച്ചിട്ടൊക്കെ
1: കിടന്നുറങ്ങും. അതപ്പോ ഇത്രയും, അതായത് നമുക്കൊരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിന് ആവശ്യമാണ്. കാര്യം കുഞ്ഞുങ്ങളാവുമ്പോ, ഇപ്പോ ദക്ഷ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അപ്പോ പഠിത്തത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വേദികളിലൊക്കെ പോകുന്നതിനൊരു പ്രാക്ടീസും കാര്യങ്ങളും വേണം. ദക്ഷ എന്തായാലും 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോ ആ ഒരു ടൈമും അത് മാനേജ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലുള്ള വലിയ വലിയ വേദികളിലൊക്കെ പോകുമ്പോൾ അതിന് പ്രാക്ടീസും ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ്, ഈ ഒരു ഏജിൽ 9th സ്റ്റാൻഡേർഡ് ആണ്, അപ്പൊ പഠിത്തത്തിൽ ഇമ്പോർട്ടന്റ് കൊടുക്കണം, എല്ലാം എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് നടത്തുന്നത് ദക്ഷ?
2: രാവിലെ ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ പോയി തിരിച്ച് പിന്നെയും ട്യൂഷൻ വരും. അത് കഴിഞ്ഞിട്ട് നേരെ ബോക്സിങ്ങിന്, ഒന്നും വീട്ടിൽ പിന്നെ കയറത്തില്ല, നേരെ ബോക്സിങ്.
1: ഡെയിലി ഇങ്ങനെയാണ്?
2: ആ ഡെയിലി, സാറ്റർഡേ സൺഡേ ഉള്ളു കുറച്ചിതായി. പിന്നെ നേരെ ബോക്സിങ്ങിന് പോയിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോ 8:30 ആവും. അവിടുന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിയും, പിന്നെ ഫുഡ് കഴിച്ച് കുളിച്ചൊക്കെ കഴിയുമ്പോ കിടക്കാൻ സമയമാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ അന്നത്തെ ദിവസം അത്രയൊക്കെ തന്നെ.
1: അതെ, അപ്പൊ ഒരു ബിസി ഷെഡ്യൂളാണ് നമ്മുടെ ദക്ഷക്കുട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പ്രാക്ടീസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം പെട്ടെന്ന്, അതായത് ഇങ്ങനെയുള്ള ഒരു മത്സരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഡെയിലി നമുക്കിപ്പോ, നേരത്തെ ദക്ഷ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിന് പോയില്ലേ, അപ്പൊ അത് കുറച്ച് ദിവസങ്ങൾ പോയായിരുന്നു നമ്മുടെ ബോഡി ആണെങ്കിൽ വീണ്ടും റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലി 3 എങ്കിലും നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അല്ലേ.
2: ആ എനിക്ക് പക്ഷേ എന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഡിഫറെന്റാ. എനിക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അപ്പൊ കയറി ഞാൻ വണ്ണം വെക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മാക്സിമം പോകാൻ ശ്രമിക്കും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ലീവ് എടുത്താ
1: ഇങ്ങനെ.
2: ഞാൻ അതിനാ പോയത്,
1: പക്ഷേ
2: ലാസ്റ്റ് വന്ന് ഫൈറ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ
1: ഇഷ്ടപ്പെട്ടു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ടിവിയിലൊക്കെ കാണുന്ന ടൈമിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോ?
2: എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോ എനിക്ക് ഇവരൊന്നും പേരറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് കണ്ട് കണ്ട് ഞാൻ ഒന്നും നോക്കത്തില്ല, ഞാൻ ഫൈറ്റാ നോക്കുന്നത്, ഞാൻ ആരുടെയും പേരും ഒന്നും നോക്കത്തില്ല. പിന്നെ ഇങ്ങനെ പോയി പോയൊക്കെ അറിയുന്ന ഈ മൈക്ക് ടൈസണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
1: അതെ അല്ലേ, അപ്പൊ എന്തായാലും അവരെയൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് നമ്മുടെ ദക്ഷക്കുട്ടിക്ക്. അപ്പൊ അവരെയൊക്കെ കണ്ടൊരു അവരെയൊക്കെ കണ്ടിട്ടാണ് ഒരു മോട്ടിവേഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തുടക്ക സമയത്ത് വണ്ണം കുറയാൻ വേണ്ടിയിട്ടാണ് ബോക്സിങ്ങിന് പോയതെന്നാണ് നമ്മുടെ ദക്ഷ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ വിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ദക്ഷയോട് ചോദിക്കേണ്ട കാര്യം, വീട്ടിലൊക്കെ ദക്ഷ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഫൈറ്റർ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും, അപ്പൊ അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജിലൊക്കെ അടിക്കാൻ വരെയൊക്കെ ചെയ്യാറുണ്ട്, നോർമൽ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ഏജ് എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറയാൻ അടിക്കാനൊക്കെ വരും. ഇപ്പൊ ദക്ഷ എങ്ങനെയാണ്? ഒരു അപ്പൊ അമ്മയ്ക്ക് ഒരു പേടിയുണ്ടോ, ഓ ഒരു ഫൈറ്റർ ആണ് എന്നുള്ള പേടിയൊക്കെ ഉണ്ടോ അടിക്കാനൊക്കെ വരുമ്പോ?
2: ഇല്ല, ഞാൻ ആക്ച്വലി വീട്ടില് ഭയങ്കര സൈലന്റാ. ഞാൻ വീട്ടിലൊരു സത്യം പറഞ്ഞ ഒരു പൂച്ചക്കുഞ്ഞാ, ഞാൻ ഇങ്ങനെ മാറിയിരുന്നുള്ളു. പക്ഷെ അനിയത്തിയാണ് കുറച്ച് വില്ലത്തി, അവളാണ് എന്നെ ഭരിക്കുന്ന മൊത്തം. ഞാൻ അനിയത്തി, അവള് ചേച്ചി, അങ്ങനെയാണ് വീട്ടിൽ.
1: അതെ അല്ലേ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ആർക്കും പേടിയൊന്നും ഇല്ല. വീട്ടിൽ നമ്മള് ആ തട്ടാമയിൽ കയറുന്ന ടൈമിൽ മാത്രമേ ഒരു റിയൽ ഫൈറ്റർ ആയിട്ട് മാറാറുള്ളൂ അല്ലേ?
2: ആ സ്കൂളിലായാലും അങ്ങനെയൊക്കെ തന്നെ. ഫ്രണ്ട്സിന്റെ മുമ്പില് ചുമ്മാ ഇങ്ങനെ നമ്മള് നോർമൽ ഉള്ള രീതിയിൽ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാ, നല്ല എക്സ്ട്രോവേർട്ടാ, അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഇതേ ഉള്ളു. പിന്നെ ഫൈറ്റിനോ അല്ലാതെ തടാൻ തൊട്ടാനോ ഒന്നും പോകത്തൊന്നും
1: പോകാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആർക്കും അങ്ങനെ ഈ തട്ടാമയിൽ അല്ലാതെ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ആർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, നോർമൽ ആയിട്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഇടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനല്ല, നോർമലി നമ്മുടെ ദക്ഷക്കുട്ടി ഒരു പാവമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ആ ഒരു തട്ടാമയിൽ, അതായത് റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേദിയിൽ കയറുന്ന ടൈമിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു മാസം എന്ന രീതിയിൽ മാറാറുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള 33 പേരിൽ ഫൈനൽ എത്തിയിട്ടുള്ള ഒരു ഗേളാണ് ദക്ഷ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഞാനാണ് മെയിൻ എന്നൊക്കെ തോന്നിയ ടൈമിൽ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ?
2: എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ 33 പേരുമായിട്ട് പോയിട്ട് എനിക്ക് മാത്രം മെഡൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എല്ലാവരും എന്നെക്കാട്ടി നല്ല രീതിയിൽ കളിക്കുന്നവരായിരുന്നു എൻ്റെ കൂടെ വന്നവർ. പക്ഷെ അവർക്കൊക്കെ ജസ്റ്റ് ബ്രോൺസിൽ അങ്ങ് പോവുകയാണ് ചെയ്തത്, വേറെ ഒന്നും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു.
1: വിഷമമായിരുന്നു. എനിക്ക് തോന്നുന്നു ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് കുട്ടിയുടെ ആ ഒരു ഇഷ്ട കാര്യങ്ങളിൽ നിന്നും മൈൻഡൊക്കെ കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യണം, ജയിക്കണം എന്നുള്ള ടെൻഡൻസിയാണ് കുട്ടികൾക്ക്. പക്ഷെ ദക്ഷ പറയുന്നത് അതിലെനിക്ക് തോറ്റുപോയവരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ ദക്ഷ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. തോൽവി ഏറ്റുവാങ്ങിയവരെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെയാണ് ദക്ഷ ആ ഒരു ടൈമിൽ നിന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ദക്ഷ പറയുന്നത്. എന്തായാലും ഇങ്ങനെ കിക്ക് ബോക്സിങ്ങിന്റെ കാര്യങ്ങളും എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ദക്ഷ ഇങ്ങനെ പറഞ്ഞുതരാണ്. ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഈ റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ 14 താഴെയുള്ള കുട്ടികൾക്കൊക്കെ തട്ടാമയിലാണ് പ്രാക്ടീസും കാര്യങ്ങളും മത്സരങ്ങളും ഒക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് റിംഗിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ ദക്ഷക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷ ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേൾ ആണ്. അതിലാണ് ഇപ്പൊ കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പക്ഷേ ദക്ഷ അത് മാത്രമായിരുന്നില്ല, അതിന് മുൻപ് ദക്ഷയ്ക്കൊരു കഥയുണ്ട്. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെയാണ് ദക്ഷയുടെ മറ്റ് ടാലന്റ് ഒക്കെ? ചിത്രരചനയിലൊക്കെ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ദക്ഷ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ?
2: നേരത്തെ ഞാൻ വേൾഡ് റെക്കോർഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കാല് കൊണ്ട് പെയിന്റ് അടിച്ചതിനൊക്കെ. അത് വർണ്ണമണി സ്കൂൾസ് ഓഫ് ആർട്സിന്റെ ഇതിന്റെ പേരിൽ ഞങ്ങള് ഒരു ക്യാൻവാസിൽ, വലിയൊരു ക്യാൻവാസ് ആയിരുന്നു, അതിന്റെ അകത്ത് കാല് കൊണ്ട് പെയിന്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 4 റെക്കോർഡായിരുന്നു.
1: അതെ അല്ലേ, അപ്പൊ അത് റെക്കോർഡ് ഏത് ടൈം ഏത് ഇയറിലാണ് കിട്ടിയത്?
2: 2024.
1: അപ്പോ കിക്ക് ബോക്സിംഗില് മാത്രമല്ല ചിത്രരചനയിലും വളരെ അഗ്രഗണ്യായിട്ടുള്ള ഒരു കുട്ടിയാണ് ദക്ഷ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഗേൾ ആണ്, പിന്നീട് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ദക്ഷയ്ക്ക് അതൊന്നും പറയാൻ താല്പര്യം

0: ഇല്ലെന്നാണ് ദീക്ഷ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു റെയർ ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എങ്കിലും ഇപ്പൊ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കിക്ക് ബോക്സിങ്ങിലാണ് കൂടുതലും അല്ലെ. അപ്പൊ അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതലും ട്രെയിനറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എഫേർട്ട് ഉണ്ട്. അപ്പൊ ട്രെയിനീസിനെ പറ്റിയും ദക്ഷയുടെ കോച്ച് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാമോ?
1: രാഹുൽ മാസ്റ്റർ ആണ് ഏറ്റവും ഇതിൽ നിൽക്കുന്നത്. പിന്നെ മാസ്റ്റർ ഇങ്ങനെ കേരള കോച്ച് ആയതുകൊണ്ട് ബിസി ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ സീനിയേഴ്സ് ആണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ആര്യൻ കോച്ച്, ടോം കോച്ച്, അർജുൻ കോച്ച്, ഇവര് മൂന്നുപേരുമാണ് ഫുൾ എഫേർട്ട് ഇട്ട് ഞങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്.
0: അപ്പൊ ഈ തട്ടാമിയിൽ കയറുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോച്ചസ് ആയിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത്?
1: നമ്മൾ ഫൈറ്റിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോ ഇവരിങ്ങനെ പറഞ്ഞു തരും. ഇപ്പൊ നമ്മുടെ ഒപ്പോണൻസ് ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചിലപ്പോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്കിപ്പോ അത് കൊണ്ടു കഴിഞ്ഞാൽ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ കോച്ചുമാര് പറഞ്ഞു തരും അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളത് ചേഞ്ച് ചെയ്യണം. അപ്പൊ അവര് പറയുന്നത് നമ്മള് ചേഞ്ച് ചെയ്യണം, മൂവ്മെന്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ അതൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ മാക്സിമം അതിന്റെ എഫേർട്ട് ഇട്ട് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് ആ സമയത്ത് ചെല്ലണം അതിന്റെ ഇടയ്ക്ക്.
0: അതെ. ഇപ്പൊ ഈ ഒരു മത്സരം നടക്കുന്ന ടൈമിൽ ഇതിപ്പോ പ്രത്യേകിച്ച് ഫൈറ്റും കൂടെ ആവുമ്പോ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? അതൊരു പവർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ്?
1: നല്ല സ്റ്റാമിന വേണം, നല്ല ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ബോഡി വീക്കാണ്. പക്ഷെ ഞാൻ എന്റെ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചേലും ഇതായിരിക്കും.
0: അതെ അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു ആ ഒരു തട്ടാമിൽ കയറി നിന്ന ടൈമിൽ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഇടി നമുക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്താണ് തോന്നുന്നത്? മത്സരത്തിൽ ജയിക്കണമെന്നാണോ അല്ലെ എന്തെങ്കിലും ഒരു ദേഷ്യം അങ്ങനൊക്കെ ആ ഒരു ടൈമിൽ തോന്നാറുണ്ടോ?
1: ആ ടൈമില് സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാ. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്തോ ആലോചിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കാണത്തില്ല. അപ്പൊ അതിന് നമ്മള് ജയിക്കണം എന്നുള്ള ഒരു ഇതില് കളിക്കും. കളിക്കുമ്പോ എന്നെ പോലെ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ പോലെ കളിച്ച് ഒരേ മാർക്ക് വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടാമത് നമ്മളെ കളിപ്പിക്കും. പിന്നെ എന്നിട്ട് കളിച്ച് ജയിക്കണം പിന്നെ.
0: അതെ അല്ലെ. അപ്പൊ ഈ ഒരു ഒരു കിക്ക് ബോക്സർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോക്സിംഗ് ലെവലിലാണ് കൂടുതലും ദക്ഷയ്ക്ക് ഇഷ്ടം. അപ്പൊ അല്ലാതെ ഏതൊക്കെ മേഖലയാണ് കൂടുതലും ദക്ഷയ്ക്ക് ഒരു താല്പര്യം എന്ന് പറയുന്നത്?
1: ഞാൻ ഫുള്ളി സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറൊന്നിനും ഈ ഡ്രോയിങ് അല്ലാതെ ഞാൻ വേറൊന്നിനും നോക്കിയിട്ടില്ല. എനിക്ക് സ്പോർട്സ് ആണ് ഇഷ്ടം.
0: സ്പോർട്സ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലെ. അപ്പൊ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു അത്ലറ്റിക്കിന്റെ വേഷം അല്ലെങ്കിൽ ഒരു ബോക്സറുടെ ഒക്കെ ഒരു വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ ദക്ഷയ്ക്ക് ഇങ്ങനെ രീതിയിൽ ആ ഒരു റോൾ ഒന്ന് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്മൾ റിയൽ ആയിട്ട് ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഒരു റിയൽ ബോക്സർ എന്ന രീതിയിൽ ദക്ഷയ്ക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ?
1: ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ വലുതാവുമ്പോ വരുന്ന പോലെ.
0: അതെ. അപ്പൊ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരുമ്പോ നോക്കാം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ ദക്ഷക്കുട്ടിയുടെ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരുപാട് വേദികളിലൂടെ ഗോൾഡ് മെഡൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതാണ് ഒരു മെയിൻ എയിം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ദക്ഷക്കുട്ടിയാണ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ആ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിത്താരമാണ് നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദക്ഷ, ഇങ്ങനെ ഇത്രയും വേദികളിൽ സജീവമായിട്ട് ദക്ഷ തുടരുന്ന ടൈമിൽ ഒത്തിരി മെഡലുകളാണ്, അതായത് ഏകദേശം 11 അടുത്ത മെഡലുകൾ ഗോൾഡും സിൽവറും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും ആഗ്രഹമുണ്ട്. അതിലുപരിയായിട്ട് പേരൻസ് ഇതൊക്കെ എന്റെ മകൾക്ക് ഇന്ന രീതിയിലുള്ള അച്ചീവ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നും. അപ്പൊ ഇതിൽ ഏത് ഫീലിംഗ്സ് ആണ് ദക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്?
1: എനിക്ക് രണ്ടും ഒരേപോലെ ആണ്. പിന്നെ മെഡലും കിട്ടുന്നുണ്ട്, ഫാമിലി നല്ല പ്രൗഡ് ആവുന്നുണ്ട്. അച്ഛന് എസ്പെഷ്യലി നല്ല ആഗ്രഹമായിരുന്നു നല്ല രീതി വരണം എന്നൊക്കെ ഉള്ളത്. രണ്ടും കിട്ടിയല്ലോ.
0: അതെ, അപ്പൊ രണ്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അച്ഛനാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്ന, ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന അല്ലെ. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 2025-2026 വുമൺ ലീഗ് അല്ലെ ചാമ്പ്യൻഷിപ്പ് ആണ് നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ഖേലോ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിൽ സിൽവർ ആണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ടൈമില് എങ്ങനെയായിരുന്നു, പേരൻസ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാരും സെലിബ്രേഷൻ മോഡ് എങ്ങനെയായിരുന്നു?
1: ഞാൻ ഫസ്റ്റ് ഈ നാട്ടിൽ അറിഞ്ഞോന്ന് പറഞ്ഞില്ലായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് കയറിയപ്പോ പറഞ്ഞു അവിടെ ഒന്ന് ചെല്ലണം, അവിടെ മേളമായിട്ടുണ്ട്. നമുക്ക് ഞാൻ അങ്ങനെ ഞങ്ങളുടെ വീട്ടിന്റെ വാതക്കൊക്കെ എത്തിയപ്പോ അവിടെ ഫുള്ള് ഫ്ലെക്സും നാട്ടുകാരെല്ലാരും വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോ കുറെ അടുത്തുനിന്ന് അനുമോദനം ഒക്കെ കിട്ടി, കുറെ ട്രോഫീസ് കിട്ടി, അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തോനെ കിട്ടിയിട്ടുണ്ട്.
0: അതെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ ആ മത്സരത്തിൽ വിൻ ചെയ്ത സമയത്ത് ഇത്രയും ഇതിങ്ങനെ എക്സ്പ്ലോർ ആവും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വീട്ടിൽ നാട്ടിലൊക്കെ

0: എത്തിയ ടൈമിലാണ് ഇത് ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ദക്ഷയ്ക്ക് മനസ്സിലായതല്ലേ. അപ്പൊ ഇങ്ങനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ദക്ഷയുടെ അമ്മയാണ് ദക്ഷയുടെ അച്ഛനാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോ പേരൻസ് എങ്ങനെയായിരുന്നു റിയാക്ഷൻ ഒക്കെ?
1: അവർക്ക് നല്ല ഇതായിരുന്നു, മോളാണല്ലോ, കൂടുതലും ദക്ഷയെന്നല്ല ബോക്സർ എന്ന് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞു ബോക്സറിന്റെ അമ്മ ബോക്സറിന്റെ
0: ഫൈറ്ററിന്റെ അമ്മ എന്ന രീതിയിലാണ് ഇപ്പൊ പറയുന്നത് അല്ലെ. അപ്പൊ അവർ ആ രീതിയിൽ ദക്ഷ വഴി ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ദക്ഷയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ദക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്പോർട്സിൽ ഒരുപാട് താരങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കയറി അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഇതിന്റെ ഒരു സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദക്ഷ പറഞ്ഞൊരു കാര്യം എനിക്ക് ചെറിയ ചിരി വന്നു. എങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ ചെറുതായിരുന്ന സമയത്ത് ചബ്ബിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒന്ന് വണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ദക്ഷക്കുട്ടിക്ക് ആഗ്രഹം ഒന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പൊ അതിനൊരു ബോക്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകണം. അതായിരുന്നു ദക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നതായി എത്തി നിൽക്കുന്നത് നാഷണൽ ലെവലിലാണ്. ഇനി ഇന്റർനാഷണൽ ലെവലിലൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ദക്ഷയ്ക്ക് അവസാനമായിട്ട് എന്താണ് ഒരു ബിഗ് ഡ്രീം എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടൊക്കെ ആയിട്ട്?
1: ഇനിയും ഞാൻ കൂടുതലും മെഡലൊക്കെ വാങ്ങിക്കണം, അച്ഛനെ ഒക്കെ പ്രൗഡ് ചെയ്യിപ്പിക്കണം, പിന്നെ ഞങ്ങളുടെ കോച്ചിനെയൊക്കെ എല്ലാരും അറിയണം, നമ്മുടെ കേരളം അറിയണം എന്നാണ് ആഗ്രഹം.
0: അതെ, അപ്പൊ കേരളം ഇനിയും ഒരുപാട് നല്ല നല്ല അവാർഡുകള് അതുപോലെ മെഡലുകളും കേരളത്തിന് ലഭിക്കട്ടെ, ദക്ഷ വഴി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ എപ്പിസോഡ് നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. റേഡിയോ സാന്ത്വനത്തെ പറ്റി എന്താണ് ദക്ഷയ്ക്ക് പറയാനുള്ളത്?
1: ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന്. പിന്നെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള NM പിള്ള സാറിന് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു
0: സോ മച്ച് ദക്ഷ. അപ്പോ കുറച്ച് നേരങ്ങളിൽ ഇങ്ങനെ എനിക്കറിയാത്ത കുറേ വിശേഷങ്ങളിലൂടെ, തട്ടാമയിലെ വിശേഷങ്ങൾ, ബോക്സർ എന്ന രീതിയിലുള്ള സ്വപ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോവുമായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് വേദികളിലൂടെ സജീവമായിട്ട് തുടരട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങളും കുട്ടിത്താരങ്ങളുടെ മനോഹരമായ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമ.

0: കന്യാജി, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അദ്യദിനമപി ദ്വിതീയ വിഭക്തി പശ്യാമഹ സ്ത്രീലിംഗേ ബഹുവചനേ. സ്ത്രീലിംഗ ബഹുവചന ദ്വിതീയ വിഭക്തി വാക്യങ്ങളെ ഇന്നും നമുക്ക് പരിചയപ്പെടാം. കേശവഹ പത്രിക ആനയതി, കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഹ പത്രികാഹ ആനയതി, കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവൻ അപേക്ഷകളെ കൊണ്ടുവരുന്നു. കേശവഹ പത്രികാഹ ആനയതി. ലത കുഞ്ചികാഹ സ്വീകരോതി, ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത കുഞ്ചികാഹ സ്വീകരോതി, ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത താക്കോൽ കൂട്ടത്തെ സ്വീകരിക്കുന്നു. ലത കുഞ്ചികാഹ സ്വീകരോതി. അഹം മഹിളാഹ ആഹ്വയാമി, ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഹ ആഹ്വയാമി, ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. ഞാൻ സ്ത്രീകളെ വിളിക്കുന്നു. അഹം മഹിളാഹ ആഹ്വയാമി. രമേശഹ സ്ഥാലികാഹ പ്രക്ഷാളയതി, രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഹ താലികാഹ പ്രക്ഷാളയതി, രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശൻ താലങ്ങളെ കഴുകുന്നു. രമേശഹ സ്ഥാലികാഹ പ്രക്ഷാളയതി. രാമഹ പാഞ്ചാലികാഹ ക്രീണാതി, രാമൻ പാവകളെ വാങ്ങുന്നു. രാമഹ പാഞ്ചാലികാഹ ക്രീണാതി, രാമൻ പാവകളെ വാങ്ങുന്നു. രാമൻ പാവകളെ വാങ്ങുന്നു. രാമഹ പാഞ്ചാലികാഹ ക്രീണാതി. പുരുഷഹ ദേവീ നമതി, പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷഹ ദേവീഹി നമതി, പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷൻ ദേവിമാരെ വണങ്ങുന്നു. പുരുഷഹ ദേവീഹി നമതി. രാധാഭഗിനി ഇച്ഛതി, രാധാഭഗിനീഹി ഇച്ഛതി, രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധാഭഗിനീഹി ഇച്ഛതി, രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധ സഹോദരിമാരെ ഇഷ്ടപ്പെടുന്നു. രാധ ഭഗിനീഹി ഇച്ഛതി. വയം ഘടീഹി പശ്യാമഹ, ഞങ്ങൾ കുടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഹ, ഞങ്ങൾ കുടങ്ങളെ കാണുന്നു. ഞങ്ങൾ കുടങ്ങളെ കാണുന്നു. വയം ഘടീഹി പശ്യാമഹ. അഹം പഞ്ചഭാഷാഹ ജാനാമി, ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഹ ജാനാമി, ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. ഞാൻ അഞ്ച് ഭാഷകളെ അറിയും. അഹം പഞ്ചഭാഷാഹ ജാനാമി. ഉമാ ദ്രോണീഹി സ്ഥാപയതി, ഉമാ ബക്കറ്റുകളെ സ്ഥാപിച്ചു അല്ലെങ്കിൽ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി, ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ബക്കറ്റുകളെ വെച്ചു. ഉമാ ദ്രോണീഹി സ്ഥാപയതി. ബാലകാഹ അങ്കനീ അങ്കനീഹി ക്രീതവന്തഹ, ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഹ അങ്കനീഹി ക്രീതവന്തഹ, ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലന്മാർ പെൻസിലുകളെ വാങ്ങി. ബാലകാഹ അങ്കാനീഹി ക്രീതവന്തഹ. സഹ ലേഖനീഹി നയതി, അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി, അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. അവൾ എഴുത്തുകളിലൂടെ നയിക്കുന്നു. സഹ ലേഖനീഹി നയതി. ഛാത്രഹ അധ്യാപികാഹ പൃച്ഛതി, കുട്ടി അധ്യാപകരോട് ചോദിക്കുന്നു. ഛാത്രഹ അധ്യാപികാഹ പൃച്ഛതി, കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു.

0: കുട്ടി അധ്യാപികമാരോട് ചോദിക്കുന്നു. ഛാത്രഹ അധ്യാപികാഹ പൃച്ഛതി പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. നേതാവ് കാര്യകർത്താക്കളോട് ഉപദേശിക്കുന്നു. പ്രമുഖ കാര്യകർത്രീഹി ഉപദിശതി വയം പ്രദർശിനീഹി ആയോജയാമഹ ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രദർശിനികളെ ഒരുക്കിയിട്ടുണ്ട്. വയം പ്രദർശിനീഹി ആയോജയാമഹ മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരെ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജയതു സംസ്കൃതം ജയതു ഭാരതം
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജയതു സംസ്കൃതം ജയതു ഭാരതം
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബാലരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ ഇന്ന് ഉച്ചയ്ക്ക് 2 മാജിക് പ്ലാനറ്റിലെത്തി. സെന്ററിലെ ഭിന്നശേഷിക്കാരനായ ഹരിഗോവിന്ദ് പ്രധാന റോളിൽ അഭിനയിച്ച അപ്പുവിന്റെ റേഡിയോ എന്ന ഹ്രസ്വചിത്രം മന്ത്രി റിലീസ് ചെയ്തു. ചടങ്ങിൽ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ചെയർമാൻ ഡോക്ടർ ജിജി തോംസൺ IAS അധ്യക്ഷത വഹിച്ചു. സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ചലച്ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. കൃത്രിമബുദ്ധി സാങ്കേതിക വിദ്യാടിസ്ഥാനമാക്കിയുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വികസനത്തിന് കൂടുതൽ വേഗം നൽകുന്ന പുതിയ AI സൂപ്പർ ചിപ്പ് NVIDIA അവതരിപ്പിച്ചു. വിൻഡോസ് ലാപ്ടോപ്പുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ ചിപ്പ് AI അധിഷ്ഠിത കമ്പ്യൂട്ടിംഗിന്റെ അടുത്ത തലമുറയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പുതിയ ചിപ്പ് ഉപയോഗിച്ച് ലാപ്ടോപ്പുകളിൽ തന്നെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും AI പ്രോസസ്സിംഗ് നടത്താൻ സാധിക്കും. ക്ലൗഡ് സെർവറുകളെ ആശ്രയിക്കാതെ തന്നെ ചിത്ര സംസ്കരണം, വീഡിയോ എഡിറ്റിംഗ്, ഭാഷാ മോഡലുകൾ, തത്സമയ വിവർത്തനം തുടങ്ങിയ AI പ്രവർത്തനങ്ങൾ ഉപകരണത്തിൽ നേരിട്ട് നടത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. AI രംഗത്ത് കുതിച്ചുചാട്ടം തുടരുന്നതിനിടെയാണ് NVIDIA ഈ പുതിയ പ്രഖ്യാപനം. മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ സാങ്കേതിക കമ്പനികളുമായി സഹകരിച്ച് AI സൗകര്യങ്ങൾ സാധാരണ ഉപഭോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ ചിപ്പ് അവതരിപ്പിക്കുന്നത്. മുൻപ് സർക്കാർ ഏജൻസികൾ രാഷ്ട്രീയമായി തങ്ങളെ ലക്ഷ്യമിട്ടുവെന്ന് ആരോപിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ രൂപീകരിച്ചിരുന്ന ഏകദേശം $1.8 billion ആന്റി വെപ്പണൈസേഷൻ ഫണ്ട് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കോടതി ഉത്തരവ് ട്രംപ് ഭരണകൂടം പാലിക്കുമെന്ന് അറിയിച്ചു. വിർജീനിയയിലെ ഫെഡറൽ കോടതി കഴിഞ്ഞ ആഴ്ച ഫണ്ടിന്റെ പ്രവർത്തനങ്ങളും പണമിടപാടുകളും താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഫണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ കൂടുതൽ വാദം കേൾക്കുന്നതുവരെ പദ്ധതി മായി മുന്നോട്ട് പോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം കോടതി വിധിയോട് യോജിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയെങ്കിലും ഉത്തരവ് പൂർണ്ണമായി പാലിക്കുമെന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചു. ഇതോടെ കുറഞ്ഞത് 2 ആഴ്ചത്തേക്കെങ്കിലും ഫണ്ടിന് നടപ്പാക്കൽ നിർത്തിവെക്കപ്പെടും. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യവാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ബുക്ക് മൈ ഡിസൈൻ മത്സരത്തിലെ വിജയികളെ ഉഷ വാൻസ് പ്രഖ്യാപിച്ചു. നാഷണൽ എൻഡോമെന്റ് ഫോർ ദി ആർട്സുമായി സഹകരിച്ച് പ്രൈമറി മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. അമേരിക്ക തങ്ങൾക്ക് എന്താണ് എന്ന് അർത്ഥമാക്കുന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ബുക്ക് മാർക്കുകൾ രൂപകൽപ്പന ചെയ്തത്. June 25 മുതൽ July 10 വരെ നടക്കുന്ന ഗ്രേറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് ഫെയറിൽ വച്ച് വിജയികളായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറിയിച്ചു. CMRLന്റെ ഹർജിയിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് ശേഷമായിരിക്കും സമൻസ് അയക്കുകയെന്ന് ED വ്യക്തമാക്കി. കോടതി ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേസിൽ CMRL ഒഴികെയുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് നിലവിൽ തടസ്സങ്ങളില്ല എന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. CMRLന്റെ അപ്പീലിൽ ഡിവിഷണൽ ബെഞ്ച് വെള്ളിയാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കും. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ

0: നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848557 85.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.